കൊട്ടാരത്തിലെ സ്വർണക്കൂടിനുള്ളിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടെയും കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞു പക്ഷി ഉണ്ടായിരുന്നു. ദിവസവും രുചികരമായ പഴങ്ങളും ശുദ്ധജലവും ലഭിച്ചിരുന്നുവെങ്കിലും അടഞ്ഞ അഴിക്കുള്ളിരുന്ന് പുറത്തെ നീലാകാശത്തേക്ക് നോക്കി അത് സങ്കടത്തോടെ പാട്ടുപാടി. ഒരു ദിവസം യാദൃശികമായി കൂട്ടിലെ വാതിലിന്റെ പൂട്ട് അല്പമൊന്ന് അയഞ്ഞു. കൂട്ടിൽ തന്നെ തുടർന്നാൽ വിശപ്പില്ലാതെ സുരക്ഷിതമായി ജീവിക്കാം, എന്നാൽ പുറത്തേക്ക് പറഞ്ഞാൽ സ്വന്തമായി ഇരുതേണ്ടി വരും. കൊടുങ്കാറ്റിനെയും വേട്ടക്കാരെയും നേരിടേണ്ടി വരും. എങ്കിലും ആ പക്ഷി ഒട്ടും മടിച്ചില്ല. അത് വാതിൽ തള്ളി തുറന്ന് അനന്തമായ ആകാശത്തേക്ക് ചിറകടിച്ചു ഉയർന്നു. സുരക്ഷിതമായ തടവറയേക്കാൾ വെല്ലുവിളികൾ നിറഞ്ഞ സ്വാതന്ത്ര്യമാണ് മഹത്തരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മേലേ മാനത്തെ ഈശോയേ.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 8, കൊല്ലവർഷം 1201, കർക്കിടകം 23, ശനിയാഴ്ച. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. 1942 ഓഗസ്റ്റ് 8 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മുന്നേറ്റങ്ങളിലൊന്നായ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് അടിയന്തരമായി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ ബഹുജന സമരം ആരംഭിച്ചത്. മുംബൈയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ഗാന്ധിജി നൽകിയ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ പോരാട്ടത്തിലേക്ക് നയിച്ചു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Metsa owners in oru good news. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നമ്മളിപ്പോൾ ലൈഫിൽ വളരെ ഫ്രീ ആയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? നമുക്കിഷ്ടമുള്ളത് പറയാം, എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മറ്റൊരാൾ അധികാരം സ്ഥാപിക്കുകയും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ശരിക്കും ശ്വാസം മുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലൊരു അവസ്ഥ നമ്മുടെ നാടിനും ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മളെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു കാലം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അന്നത്തെ ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സ്വന്തം ജീവൻ തന്നെ രാജ്യത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ വലിയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്, ഓഗസ്റ്റ് 8. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1942 ഓഗസ്റ്റ് 8 അന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സഹിക്കില്ല, അല്ലെങ്കിൽ ഇനി നമ്മൾ സഹിക്കില്ല, ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടു പോകണം എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വലിയ മുന്നേറ്റത്തെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അഥവാ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് വിളിക്കുന്നത്. അന്ന് ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, ഡു ഓർ ഡൈ, അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. ആ ഒരൊറ്റ വാക്കിൽ ഇന്ത്യക്കാരുടെ മുഴുവൻ ധൈര്യവും ആവേശവും ഇരട്ടിച്ചു എന്ന് തന്നെ പറയാട്ടോ. ഈ ഒരു രാജ്യം നമ്മുടേതാണെന്നും അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനായിട്ടും നമ്മൾ റെഡിയാണെന്നും ബ്രിട്ടീഷുകാർക്ക് ശരിക്കും മനസ്സിലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാട്ടോ. കുട്ടികൾ മുതൽ പ്രായമായവരെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും

തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഒരു സമരമായിരുന്നു അത്. അങ്ങനെ ആ സമരത്തിന്റെ ചൂടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ വരെ ഇളകിപ്പോയി എന്ന് തന്നെ പറയാം. എന്തിനാണ് നമ്മൾ ഈ ഒരു ദിവസം ഓർക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫ്രീഡം, ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ കിട്ടിയ ഒന്നല്ല അല്ലേ. ഒരുപാട് പേരുടെ കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമാണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ ഒരു വലിയ ഹിസ്റ്ററി നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഇന്നത്തെ ജനറേഷനും ആ വലിയ പോരാട്ടത്തിന്റെ വില മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ഓഗസ്റ്റ് 8-നും നമ്മൾ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ ദിനം ഓർമ്മിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന ഓരോ കാറ്റിനും ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെ കഥ പറയാനുണ്ട് എന്ന് നമ്മൾ ഓർക്കാട്ടോ. സോ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ആരും മറക്കണ്ട, ഇന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാണ്. പിക്കറ്റ് 43 എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ യുപിഐ സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരങ്ക പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐഐടിയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരമ്പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 587 PhD ഗവേഷകരും ഉൾപ്പെടെ 3000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നൂതന ഗവേഷണ മേഖലകളിൽ ഐഐടി ഡൽഹി എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ചാലകശക്തിയായി ഫിൻടെക് മേഖല മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന 3-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഫിൻടെക് ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, സാങ്കേതികവിദ്യ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം ഫിൻടെക് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി.
2: I have already stated government's position on the issue before the press conference happened. You would have seen those remarks. You were present here. I am reiterating it here. Government had no role to play in what was an event by a private media entity. And government does not endorse anything said at the forum, especially with regard to the duly constituted government of Bangladesh.
0: അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വാണിജ്യ വ്യാപാരത്തിനുമുള്ള ശക്തമായ ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് രാജ്യം വലിയ മുൻഗണനയാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ യുപിഐ സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കൾക്ക് ചാർജുകളില്ലാതെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാനാകുമെന്നും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കില്ലെന്നും PCI അറിയിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നേരത്തെ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിലും സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിച്ച പ്രകടനങ്ങളിൽ ഏകദേശം 50 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്രമഴ കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 112. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഓണത്തിന് നാട്ടിലെത്തുന്നവർക്കായി ആഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 സ്പെഷ്യൽ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ അതിർത്തിക്കുള്ളിൽ 38 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഇതിനു പുറമെ മറ്റു സോണുകളിലേക്ക് 16 സ്പെഷ്യൽ സർവീസുകളും ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് റെയിൽവേ സോണുകൾ 58 ഓണം സ്പെഷ്യൽ സർവീസുകളും ഇക്കാലയളവിൽ നടത്തുന്നുണ്ട്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കയിൽ നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. 22 പോയിന്റ് നേടിയ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവിനാണ് രണ്ടാം സ്ഥാനം. ഈ നേട്ടത്തോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ നേരിടും. ഇരുവരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭുവനേശ്വറിൽ നടന്ന 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ.
5: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അനീതിക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ജനതയുടെ നെഞ്ചിലെ കനൽ ജ്വാലയാണ് സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വത്തിന്റെ കറുത്ത കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് ധീരതയുടെ വെളിച്ചത്തിലേക്ക് ഭാരതം ചുവടുവെച്ച ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ വിപ്ലവാജ്ഞ പടർത്തിയ ആ ദിനം ഇന്ന് ഓഗസ്റ്റ് 8, ക്വിറ്റ് ഇന്ത്യ ദിനം.
7: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു മെയിൻ ടെൻഷനാണ് ചിലപ്പോഴെങ്കിലും അടയ്ക്കാനായിട്ട് വിട്ടുപോകുന്ന കറണ്ട് ബില്ലുകൾ അല്ലേ. എന്നാലേ ഈ പഴയ കുടിശുകളൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് KCB ഇപ്പോൾ പുതിയൊരു ഒറ്റത്തവണ തീർപ്പാക്കൽ സ്കീമായിട്ട് വന്നിട്ടുണ്ട്. ഒക്ടോബർ 31 വരെയാണ് ഇതിനുള്ള ടൈം ഉള്ളത് കേട്ടോ. 2 മുതൽ 5 വർഷം വരെ പെൻഡിങ് ആയിട്ടുള്ള ബില്ലുകളാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 18% നിന്നും വെറും 6% അവർ കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 മുതൽ 10 വർഷം വരെ പെൻഡിങ് ആയിട്ടുള്ള ബില്ലുകളാണെങ്കിൽ 7% 10 വർഷത്തിന് മുകളിലുള്ളവയ്ക്കാണെങ്കിൽ 8% ഇൻട്രസ്റ്റ് വരുന്നത്. ഈ പലിശ തുക വേണമെങ്കിൽ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാനായിട്ടും സാധിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സാധാരണ ലോ ടെൻഷൻ കൺസ്യൂമേഴ്സിന് അവരവരുടെ സെക്ഷൻ ഓഫീസുകളിലും ഹൈ ടെൻഷൻകാർക്ക് സ്പെഷ്യൽ ഓഫീസ് റവന്യൂ ഓഫീസിലും പോയിട്ട് ഒക്ടോബർ 31 വരെ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇനി ഓഫീസിൽ നേരിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് https.kcb.in എന്ന വെബ് പോർട്ടൽ വഴി ഓൺലൈനായിട്ടും പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, കോർട്ട് കേസ് ഉള്ളതോ അല്ലെങ്കിൽ റവന്യൂ റിക്കവറി നടക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ പോസ്റ്റ് വാടക കുടിശ്ശികയും ഒക്കെ ചില പ്രത്യേക കണ്ടീഷൻസോടുകൂടി ഇതിൽ തീർപ്പാക്കാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിരിക്കാനും കേട്ടോ. അപ്പോൾ വൈദ്യുതി ബില്ല് തീർക്കാക്കൽ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കാനായിട്ടുള്ളൊരു പദ്ധതി, വൈദ്യുതി ബില്ലിൻ്റെ ദീർഘകാല കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് തീർപ്പാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ KCB എത്തിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോർണിംഗ് മോജോയിലൂടെ എല്ലാവരും കേട്ടത് കേട്ടോ. അപ്ഡേറ്റുകളൊന്നും അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൂറിസം ചരിത്രവും പ്രയോഗ സാധ്യതകളും എന്ന 6-മാസ സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഈ മാസം 18 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. അടിസ്ഥാന യോഗ്യത പറയുന്നത് +2 ആണ് കേട്ടോ. ആഡ് ഓൺ കോഴ്സായിട്ടും സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ടൂർ ഓപ്പറേറ്റിംഗ് രീതികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആഡ് ഓൺ കോഴ്സിന് 2,500 രൂപയും സർട്ടിഫിക്കറ്റ് കോഴ്സിന് 4,000 രൂപയുമാണ് ഫീസ് ആയിട്ട് വരിക കേട്ടോ. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ് 9656184109. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9656184109. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ബോഡിഗാർഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 10 varshakathinte nenavil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkurav. Dhanya Medical and Surgicals, Chandamukku, Kottarakara. Vilakoodittum palaya vilakku saathrangal labichalo Meenu Junctionil Dia Tiles ullappol pinne endine tension.
3: Tiles, granite, plumbing, electrical, paints and sanitary ware തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
2: ദിയ ട്രേഡിംഗ് കമ്പനി, മീയന്നൂർ ജംഗ്ഷൻ.
3: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: മോർണിംഗ് ബോജോ.
6: ത്രിവത്സര LLB കോഴ്സിൽ 4 സർക്കാർ ലോ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും 20 സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെ 50% സർക്കാർ സീറ്റുകളിലേക്കും പ്രവേശനത്തിന് കേന്ദ്രീകൃത അലോട്ട്മെന്റ് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഈ മാസം 12 രാത്രി 11:51 വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. വിവാഹാഘോഷങ്ങൾ കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

യെസ്, എങ്ങനെ വാഴ ടു മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ ഒറ്റ സീനിൽ മാത്രം അഭിനയിച്ച ഒരു കൊച്ചു പയ്യൻ, അന്ന് ഏകദേശം 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പിന്നെ 20-ാം വയസ്സിൽ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ഫാസിലിന്റെ മകൻ എന്ന ലേബലിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഫഗത് ഫാസിൽ. യെസ്, ഇന്ന് നമ്മുടെ ഫഗത് ഫാസിലിന്റെ ബർത്ത്ഡേ ആണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഫഗത് ഫാസിൽ എന്ന് പറയുന്നത് അല്ലെ. മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ്, ആവേശം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾക്ക് അഭിനയിപ്പിച്ച് കാണിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. ഒരിക്കലും തോറ്റുമടങ്ങിയിട്ടുള്ള ഇടത്തു നിന്നും കൈവിട്ടു പോയതെല്ലാം തിരികെ പിടിച്ച പരിശ്രമത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഫഗത് ഫാസിൽ എന്ന് പറയാലേ. അച്ഛന്റെ ബ്രാൻഡിൽ സിനിമയിലെത്തി ഒന്നുമാകാതെയുള്ള ഒരു മടക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒടുവിൽ ഇന്ന് പാനിന്റൺ താരപദവിയിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് ഫഫ എന്ന് പറയുന്നത്. ഇനിയും മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഫഗത് ഫാസിൽ. എന്തായാലും നമുക്ക് വിഷിംഗ് സെഗ്മെന്റ് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബർത്ത്ഡേ വിഷ് ആണ് എത്തിയിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ അയാൻ അബ്ദുൽ റഹ്മാൻ ബൈ നൈഫ, നിഹാൽ, നിഷാദ്, ഷെറീന എന്നിവർ ചേർന്നിട്ടാണ് നമ്മുടെ അയാൻ അബ്ദുൽ റഹ്മാൻ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അയാൻ അബ്ദുൽ റഹ്മാൻ, ഏറ്റവും സ്നേഹത്തോടുകൂടി എന്റെയും ആശ്രയ FM 90 പേരിൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അയാൻ അബ്ദുൽ റഹ്മാൻ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസറയ്ക്കാണ് കേട്ടോ. കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ബന്ധവും ഒരിക്കലും മുറിഞ്ഞു പോകരുത്. ഒരു പുഞ്ചിരിക്കപ്പുറം, ഒരു തുറന്നു പറച്ചിലിനപ്പുറം വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം മനസ്സിൽ തട്ടിയ നന്മയുള്ള സ്നേഹബന്ധങ്ങൾ. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് നമുക്ക് നാസറിക്ക മെസ്സേജ് ആയിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ നാസറിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അയാൻ അബ്ദുൽ റഹ്മാനും, അതുപോലെ മെസ്സേജ് അയച്ച നൈഫ, നിഹാൽ, നിഷാദ്, ഷെറീന എന്നിവർക്കും നല്ലൊരു ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സുവിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും നമ്മുടെ ഫഗത് ഫാസിൽ അഭിനയിച്ച് ഗംഭീരമാക്കിയിട്ടുള്ള ആവേശം എന്ന സിനിമയിലെ ഒരു ആവേശകരമായിട്ടുള്ള പാട്ട് കേൾക്കാം. മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: അരളിലെ നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം.
2: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara
4: Morning Mojo
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ശുഭദിനം. എൻ്റെ പേര് ശശികല. പണ്ട് മഴ പെയ്യുമ്പോൾ സ്കൂൾ അവധി നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരാപത്തും കൂടാതെ മഴക്കാലം കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ആശ്രയയിലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹായ് അനാമിക കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റാണ്. പണ്ടൊക്കെ മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയും ഒരു അവധി കിട്ടിയാൽ മതിയായിരുന്നു എന്ന ആ ഒരു മൊമെന്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ദുരിതത്തിലാവുന്നുണ്ട്. സോ ആ ഒരു ദുരിതം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ ഒരു മഴക്കാലം മാറട്ടെ, എല്ലാവർക്കും സേഫായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച് നമ്മുടെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കൂടാതെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ ഒരിക്കലും വെറുതെയാകില്ല. അതാരുടെയോ കണ്ണീരൊപ്പുന്നുണ്ടായിരിക്കും. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറുന്നുണ്ടാകും. നന്മ മരവിക്കാത്ത മനസ്സുകൾ എന്നും ലോകത്തിനൊരു അനുഗ്രഹമാണ്. സ്നേഹപൂർവ്വം സുപ്രഭാതം, ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് നമുക്ക് മിനി ചേച്ചി അയച്ചു തന്നിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നീയാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ. FM സക്സസ് ഈസൻറ് സ്റ്റഡിങ് 24 hours. സക്സസ് ഈസ് സ്റ്റഡിങ് 2 hours വിത്ത് ഫോക്കസ് ആൻഡ് എ പ്ലാൻ. നോട്ട് ഓൺലി സ്റ്റഡി ബട്ട് ഓൾസോ എവറിഥിങ്. ഹാവ് എ നൈസ് ഡേ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് നീയ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമുക്ക് നീയയ്ക്കും അതുപോലെ തന്നെ മിനി ചേച്ചിക്കും ശശികല ചേച്ചിക്കും നല്ലൊരു ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ. ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു അടിപൊളി ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൗട്ട്സും തൗട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. ஸ்டுடியோ கிளாக்ல இப்போ சமயம் 9 மணி கழிஞ்ஞு கிருத்யம் 1 மினிட்ட் ஆயிட்டுண்ട്. விஷிங் செக்மெண்ட் ആണ് மார்னிங் மோஜோയിൽ. നമുക്ക് വാട്സ്ആപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ അയാൻ അബ്ദുൽ റഹ്മാൻ ഭായ്, അമനുള്ള, ഹസീന, അൻവർ, ഫാത്തിമ, സാക്കി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെയും അയാൻ അബ്ദുൽ റഹ്മാന് വേണ്ടിയിട്ട് വിഷസ് എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ ഒരു താരമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരിക്കൽ കൂടി അയാൻ അബ്ദുൽ റഹ്മാന് ഹൃദയത്തിൽ പൊതിഞ്ഞ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അയാൻ അബ്ദുൽ റഹ്മാൻ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്ന ഓർമ്മകളെല്ലാം ഒരു നാൾ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന ഓർമ്മകളിൽ ഇഷ്ടമുള്ള ഓർമ്മകളാകട്ടെ നമ്മുടെ ഈ സൗഹൃദം. ഹാപ്പി ശനിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ് ചേച്ചിയാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ജീവിതത്തിലെ ഓരോ മാറ്റത്തോടും നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. നല്ലതിനായി വരട്ടെ ഓരോ തീരുമാനവും, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നമുക്ക് വിജയ് ചേച്ചി അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ഏടനാണ്. ഓർമ്മകളെന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാവട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് സന്തോഷ് ഏടൻ അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏടനാണ്. ഒരുപാട് പേരൊന്നും കൂടെ വേണമെന്നില്ല. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത് വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഒരു ചങ്ക് സുഹൃത്ത്. അതിലപ്പുറം ആശ്വാസം വേറെന്ത് വേണം. സ്നേഹപൂർവ്വം സുപ്രഭാതം, ശുഭദിനം നേരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ഏടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ഏടനും അതുപോലെ തന്നെ സന്തോഷ് ഏടനും വിജയ് ചേച്ചിക്കും തങ്കമ്മയുടെ ടീച്ചർക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അയാൻ അബ്ദുൽ റഹ്മാനും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു അട്ടിപൊളി കിടിലൻ ശനിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള തുടക്കം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.
2: സഗരിമപ്പാ മകരീ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
9: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
10: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
11: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: നീതിക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ജനതയുടെ നെഞ്ചിലെ കനൽ ജ്വാലയാണ് സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വത്തിന്റെ കറുത്ത കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് ധീരതയുടെ വെളിച്ചത്തിലേക്ക് ഭാരതം ചുവടുവെച്ച ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ വിപ്ലവാജ്ഞ പടർത്തിയ ആ ദിനം ഇന്ന് ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനം.
11: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്.

0: ആവട്ടം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
1: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
4: മോർണിംഗ് മോജോ.
5: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഈ ഓണക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പൂക്കളവും സദ്യയും മാത്രമല്ല, ആഘോഷങ്ങൾക്കായിട്ടുള്ള ഒരുക്കങ്ങളും ഷോപ്പിങ്ങും കൂടിയാണല്ലോ. ഈ ഒരുക്കങ്ങൾക്ക് ഇത്തിരി കൂടി മധുരം പകരാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പോക്കറ്റ് കാലിയാവാതിരിക്കാനായിട്ട് ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ ആദ്യം തിരയുന്നത് തീർച്ചയായിട്ടും റേഷൻ കാർഡ് തന്നെയാണല്ലോ. എന്നാലേ ഇത്തവണ ഓണം കളറാക്കാനായിട്ട് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഓഫറുകൾക്ക് ഈ ഒരു റേഷൻ കാർഡ് നിർബന്ധമില്ല എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ മാവേലി സ്റ്റോറുകളിലും പീപ്പിൾസ് ബസാറുകളിലും സപ്ലൈകോയുടെ സമൃദ്ധി കിറ്റുകൾ മികച്ച ഓഫർ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അത്തം, ഉത്രാടം, തിരുവോണം എന്നിങ്ങനെ 3 വ്യത്യസ്ത പേരുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു കിറ്റുകൾ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും വാങ്ങാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഓണസമ്മാനമായിട്ട് നൽകാൻ സാധിക്കുന്ന 1500 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണുകളും സപ്ലൈകോ സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1500 രൂപയ്ക്ക് മുകളിലെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100 രൂപയുടെ ഒരു കൂപ്പൺ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുകയും ചെയ്യും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ചുരുക്കത്തിൽ ഈ ഒരു ഓണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ എല്ലാവർക്കും സമൃദ്ധമായിട്ട് ആഘോഷിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുകയാണ് നമ്മുടെ സപ്ലൈകോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോർണിംഗ് മോജോയിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. സ്നേഹവീട് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യം അല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോന്ന്? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സ്.
5: Glorious Foods. Enjoy glorious experience. ഇടക്കാട് കൊല്ലം.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ S സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ഇന്ന് വരെ തീരപ്രദേശങ്ങളിലും മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായിട്ടുള്ള കാറ്റടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോകരുത് എന്നാണ് നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ മോശം കാലാവസ്ഥ മീൻപിടുത്തത്തിന് തികച്ചും പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ നിവാസികളും മത്സ്യത്തൊഴിലാളികളും കളക്ടർ നൽകിയിട്ടുള്ള ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ദീപക് ദേവ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
0: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
0: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
2: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: ഡ്രൈവിംഗിന് കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
7: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
8: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് August 16 വരെ മാത്രം.
9: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
10: മോർണിംഗ് മോജോ.
11: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ 3 ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നാഷണൽ ഹാപ്പിനെസ് ഹാപ്പൻസ് ഡേ ആണെന്നല്ലേ. നമ്മൾ ഇന്ന് കണ്ടതുപോലെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കാതെ നമുക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളും ഹാപ്പി ആയിട്ട് ചെറിയ കാര്യങ്ങളിലാണ് വലിയ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ശനിയാഴ്ച ദിവസം വളരെ സ്പെഷ്യലാക്കി മാറ്റാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 ഒ ക്ലോക്ക്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: ഹായ്, ഹലോ, നമസ്കാരം, വെറി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ ഓൺ ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പടവുകളുമായിട്ടാ എന്നത്തെയും പോലെ തന്നെ ഈ ഒരു മനോഹരമായ ശനിയാഴ്ചയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും എന്തിനെ പറ്റിയിട്ടാണ് കേട്ടറിയാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാകും. കാരണം കരിയർ വൈസ് ഒരു ഇംപ്രൂവ് നൽകുക, ഒരു ഗൈഡ് ലൈൻ നൽകുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പടവുകൾ എന്ന പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ കേട്ടറിയാൻ പോകുന്നത് LLB കോഴ്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു കോഴ്സിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ദാ ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിയാം കേട്ടോ. ഭാവിയിലേക്ക് എന്ത് പഠിക്കണമെന്ന ചിന്തയിലായിരിക്കും ഒരുപാട് ആളുകൾ. സമൂഹത്തിൽ മാന്യമായ പദവിയും അതിനോടൊപ്പം തന്നെ നല്ലൊരു കരിയറും ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച കോഴ്സ് തന്നെയാണ് LLB അല്ലെങ്കിൽ നിയമ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനും ജനങ്ങൾക്ക് ന്യായവും നീതിയുമൊക്കെ ഉറപ്പാക്കാനും സഹായിക്കുന്ന ഒരു പെർഫെക്റ്റ് പഠനശാഖ തന്നെയാണ് LLB. അപ്പോൾ ഏതെല്ലാം പ്രധാന LLB കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടാലോ. ഈ നിയമ പഠനത്തിലേക്ക് കടക്കാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് വഴികളാണുള്ളത് കേട്ടോ. അതായത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB ഉണ്ട്. ഇവിടെ ഹയർ സെക്കൻഡറിക്ക് ശേഷം നേരിട്ട് നമുക്ക് ഈ ഒരു ഇന്റഗ്രേറ്റഡ് LLBക്ക് ചേരാം. ഇവിടെ BA LLB, BBA LLB, BCOM LLB എന്നിങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡിഗ്രിയും അതുപോലെ തന്നെ ലോ ഗ്രാജുവേറ്റും ഒരുമിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അടുത്തത് 3 വർഷം LLB ആണ് കേട്ടോ. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കംപ്ലീറ്റ് ആക്കിയവർക്ക് പഠിക്കാൻ സാധിക്കുന്ന LLB ആണ് 3 വർഷത്തെ LLB. അപ്പോൾ ഈ രണ്ട് മെയിൻ LLBs ആണ് ഉള്ളത്. ഇതിനെപ്പറ്റി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേയ FM 90, നാടിനൊപ്പം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, ഉലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാൻ പോകുന്നത് എൽ എൽ ബി കോഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് ടൈപ്പ് എൽ എൽ ബി കോഴ്സുകളാണുള്ളത്. ഒന്ന് 5 വർഷ എൽ എൽ ബി കോഴ്സ്, രണ്ടാമത്തേത് 3 വർഷത്തെ എൽ എൽ ബി കോഴ്സ്. ഇനി എങ്ങനെ ഇതിലേക്ക് പ്രവേശനം നേടാമെന്ന് നോക്കുകയാണെങ്കിൽ, മികച്ച ലോ കോളേജുകളിൽ പ്രവേശനം നേടാനായിട്ട് എൻട്രൻസ് പരീക്ഷകൾ എഴുതേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത് ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയും. ഇന്ത്യയിലെ പ്രമുഖ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ ഇത് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. മറ്റേത് കേരള ലോ എൻട്രൻസ് എക്സാമാണ്. ഇത് നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്വകാര്യ ലോ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞാൽ AIELTS, അതുപോലെ തന്നെ LSAT, അതായത് മറ്റ് പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ട് എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതേണ്ടതായിട്ട് വരും. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മുൻനിര ലോ കോളേജുകളിൽ പഠിച്ചിട്ടൊരു മികച്ച വക്കീലോ ജഡ്ജോ അല്ലെങ്കിൽ വൻകിട കമ്പനികളിൽ ലീഗൽ അഡ്വൈസറോ ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് എൽ എൽ ബി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുന്ന പ്രവേശന പരീക്ഷകളെ പറ്റി കേട്ടു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എക്സ്

എക്സാംസിനെ പറ്റിയിട്ട് ഈ എൻട്രൻസ് ടെസ്റ്റുകളെ പറ്റി കേൾക്കാം. ആദ്യത്തേത് ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. എന്താണ് ക്ലാറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലുടനീളമുള്ള 26 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്ക് 5 ബാച്ചിലർ ലോ കോഴ്സുകളിലേക്ക്, അതായത് BA LLB BBA LLB തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകുന്ന ഒരു ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷയാണ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ബംഗളൂരുവിലെ NLSAU, അതുപോലെ തന്നെ ഹൈദരാബാദിലെ NALSAR, കൂടാതെ കൊച്ചിയിലെ NUALS തുടങ്ങി രാജ്യത്തെ പ്രമുഖ ലോ സ്ഥാപനങ്ങളുടെ പടിവാതിൽ കടക്കാനായിട്ട് ഈ ഒരു ഒറ്റ പരീക്ഷ ജയിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ആർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാമെന്ന് നോക്കുകയാണെങ്കിൽ, ഏതൊരു സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ക്ലാറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ജനറൽ വിഭാഗക്കാർക്ക് പ്ലസ് ടുവിന് കുറഞ്ഞത് 45% മാർക്കും SC ST വിഭാഗക്കാർക്കാണെങ്കിൽ 40% മാർക്കും വേണമെന്നുള്ളതാണ്. പ്രായപരിധി ഈ പരീക്ഷ എഴുതാനായിട്ട് ആക്ച്വലി പ്രായപരിധി ഇല്ല എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. പ്ലസ് ടു പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓഫ്ലൈനായിട്ട് നടക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് എക്സാമാണിത്. 2 പരീക്ഷാ സമയം വരുന്നത്. ആകെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പരീക്ഷയിൽ പ്രധാനമായിട്ടും 5 വരുന്നത്: ഇംഗ്ലീഷ് ഭാഷ, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, പിന്നെ ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇത്രയും സബ്ജക്റ്റുകളായിരിക്കും പഠിക്കേണ്ടതായിട്ട് വരിക. ഓരോ ശരിയുത്തരത്തിനും 1 ലഭിക്കുമ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് 0.25 നെഗറ്റീവ് മാർക്കായിട്ട് കുറയുന്നതായിരിക്കും. വായനാ വേഗതയും അതുപോലെ വിശകലന ശേഷിയുമാണ് കേട്ടോ ഈ ഒരു പരീക്ഷയിൽ പ്രധാനമായിട്ടും വേണ്ടിവരിക. അപ്പോൾ ഈ ഒരു എക്സാം വിജയിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ 5 വർഷം LLB കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാറ്റ് എന്ന എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം വിജയിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ദിവസവും പത്രം വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മികച്ച വായനാവേഗത അതുപോലെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യ ശ്രമത്തിൽ തന്നെ നമുക്ക് ക്ലാറ്റ് കടന്നുകൂടാനായിട്ട് സാധിക്കുന്നതാണ്. മറക്കണ്ട, സ്വപ്നം വലുതാണെങ്കിൽ അധ്വാനവും അതിനനുസരിച്ച് വേണം എന്നുള്ളൊരു കാര്യം കേട്ടോ. ഈ ക്ലാറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടാനായിട്ട് വെറും പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചു പഠിച്ചാൽ പോരാ കേട്ടോ, മറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും വായനാവേഗതയും പരിശീലനവും ഒക്കെയാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ക്ലാറ്റ് ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കാനായിട്ട് സഹായിക്കുന്ന ചില സൂപ്പർ ടിപ്പുകളും അതിനായിട്ട് വായിക്കേണ്ട പ്രധാന പുസ്തകങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിവസവുമുള്ള പത്രവായന ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ റീഡിംഗ് സ്പീഡ് മെയിനാണ്. ക്ലാറ്റ് എന്നാൽ വായനയുടെ പരീക്ഷയാണ്. വലിയ പാരഗ്രാഫുകൾ വേഗത്തിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വളർത്താനായിട്ട് ദ ഹിന്ദു അല്ലെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് പത്രങ്ങളും പിന്നെ എഡിറ്റോറിയൽ പേജും ദിവസവും നിർബന്ധമായിട്ടും വായിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കണം കേട്ടോ. കഴിഞ്ഞ 10 മുതൽ 12 മാസത്തെ പ്രധാന ദേശീയ അന്തർദേശീയ സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കുക. സ്വന്തമായിട്ട് അതിനെപ്പറ്റി നോട്ട്സ് തയ്യാറാക്കുന്നതും റിവിഷനൊക്കെ വളരെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പിന്നെ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ ചുരുങ്ങിയത് 1-2 മോക്ക് ടെസ്റ്റുകളെങ്കിലും എഴുതി സമയം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നേടിയിരിക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു തെറ്റുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 120 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരം കണ്ടെത്തണം. അത്തരത്തിലുള്ള ഒരു എക്സാമാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വായിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യതയോട് കൂടിയിട്ട് ഉത്തരം നൽകാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. പിന്നെ നെഗറ്റീവ് മാർക്ക് കൊണ്ട് ആ ഒരു കാര്യം മറക്കണ്ട. അറിയാത്ത ചോദ്യങ്ങൾക്ക് ഊഹിച്ചുത്തരം എഴുതി മാർക്ക് കളയാതിരിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

കഴിവുകൾ, എ തോട്ട് ഫോർ ദ ഫ്യൂച്ചർ. 5 ഇയർ LLB കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാറ്റ് എന്ന എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എക്സാമിന് വേണ്ടിയിട്ട്, ഒരു എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബുക്കുകളൊക്കെ വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയി മാറുന്നതായിരിക്കും. ലീഗൽ റീസണിങ്ങിന് വേണ്ടിയിട്ട് AP ഭരദ്വാജ് എഴുതിയിട്ടുള്ള ലീഗൽ അവയർനെസ് ആൻഡ് ലീഗൽ റീസണിങ് എന്ന ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ആക്കാനായിട്ട് നോർമൻ ലൂയിസിന്റെ വേർഡ് പവർ മെയ്ഡ് എസ്സേ, അതായത് വാക്കുകളുടെ സമ്പത്ത്, പദസമ്പത്ത് കൂട്ടാനായിട്ട് ഈ ഒരു ബുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റെൻ ആൻഡ് മാർട്ടിന്റെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കമ്പോസിഷൻ എന്നുള്ള ഒരു ബുക്ക് കൂടി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ലോജിക്കൽ റീസണിങ്ങിന് വേണ്ടിയിട്ട് MK പാണ്ഡെയുടെ അനലറ്റിക്കൽ റീസണിംഗ് ബുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ RS അഗർവാളിന്റെ എ മോഡേൺ അപ്രോച്ച് ടു വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്ങും നല്ലതായിരിക്കും. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതായത് മാത്സിന് കുറച്ചുകൂടി ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് RS അഗർവാളിന്റെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ബുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. 10th class വരെയുള്ള ബേസിക് മാത്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ടും പറയുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ കറണ്ട് അഫയേഴ്സ്, ഈ പ്രമുഖ കോച്ചിങ് സെന്ററുകളിലെ മാസികകളൊക്കെ വരുത്തി വായിക്കുന്നതും നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും ബുക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പഠനത്തിലെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ദിവസവും ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ കൃത്യമായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ വിജയം നിങ്ങളുടേതായിരിക്കും കേട്ടോ. അപ്പോ ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ് പടവുകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഫോർ ദ ഫ്യൂച്ചർ. 5-year LLB കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാറ്റ് എന്ന എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞുകൊണ്ടിരുന്നത്. ക്ലാറ്റ് പരീക്ഷ എഴുതി രാജ്യത്തെ പ്രമുഖ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും മികച്ച കരിയറും ആകർഷകമായിട്ടുള്ള ശമ്പളവും ഒക്കെയാണ് കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട് കേട്ടാലോ. ഈ ക്ലാറ്റൊക്കെ പാസ്സായി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ എത്ര സാലറി കിട്ടും എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ ഒരുപാട് പേരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഈ വക്കീൽ പണി മാത്രമാണോ ഇവിടെ പഠിച്ചിറങ്ങിയാലുള്ളത് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിലും കേട്ടോളൂ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പ്രാരംഭ ശമ്പളം, അതായത് സ്റ്റാർട്ടിംഗ് പാക്കേജ് ലഭിക്കുന്ന കോഴ്സുകളിൽ ഒന്നാണ് NLU-കളിലെ 5 വർഷത്തെ നിയമ പഠനം എന്ന് പറയുന്നത്. പ്രധാന ജോലി സാധ്യതകളും സാലറിയെയും പറ്റി പറയുകയാണെങ്കിൽ Tier 1 കോർപ്പറേറ്റ് ലോ ഫാമുകളുണ്ട്, ട്രിൽ ലീഗല്, ASB & പാർട്ട്നേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ ലോ ഫാമുകളിലേക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി നേരിട്ട് പ്രവേശനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി പറയുകയാണെങ്കിൽ 15 ലക്ഷം മുതൽ 22 ലക്ഷം വരെ പ്രതിവർഷമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്റർനാഷണൽ ലോ ഫാമുകൾ ഉണ്ട് കേട്ടോ. ലണ്ടൻ, സിംഗപ്പൂർ തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ മാജിക് സർക്കിൾ ലോ ഫാമുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിങ്ക്ലേറ്റേഴ്സ്, അലൻ ആൻഡ് ഓവറി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി നേടാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 35 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വിദേശ കറൻസിയിൽ നിങ്ങൾക്ക് സാലറി നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ ഇൻഹൗസ് ലീഗൽ കൗൺസിൽ, അതായത് ഗൂഗിൾ, ടാറ്റ, ICICI ബാങ്ക്, റിലയൻസ് തുടങ്ങിയിട്ടുള്ള വൻകിട കമ്പനികളിൽ ലീഗൽ ടീം അംഗമായിട്ട് സേവനം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് പ്രതിവർഷം 10 ലക്ഷം മുതൽ 16 ലക്ഷം വരെയാണ് കിട്ടുന്നത്. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ ONGC, IOCL, BHEL, SEBI തുടങ്ങിയിട്ടുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ ലീഗൽ ഓഫീസർ ആകാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി നോക്കുകയാണെങ്കിൽ 10 ലക്ഷം മുതൽ 14 ലക്ഷം വരെയാണ് പ്രതിവർഷം ലഭിക്കുക. അതുകൂടാതെ ജുഡീഷ്യറി ലിറ്റിഗേഷൻ, പരീക്ഷ എഴുതി സിവിൽ ജഡ്ജോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ ആകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കോടതിയിലോ സുപ്രീം കോടതിയിലോ പ്രമുഖ സീനിയർ അഭിഭാഷകരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാനും അവസരം ലഭിക്കും. ലിറ്റിഗേഷനിൽ തുടക്കത്തിലെ വരുമാനം കുറവാണെങ്കിലും കുറച്ച് വർഷത്തെ പരിചയ സമ്പത്ത് എത്തുന്നതോടുകൂടിയിട്ട് കോടികൾ സമ്പാദിക്കാവുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലേസ്മെന്റ് ശരാശരി പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയിട്ടുള്ള ആദ്യ നിര NLU-കളിൽ ശരാശരി പാക്കേജ് വരുന്നത് 16 മുതൽ 20 ലക്ഷം വരെയാണ്. മധ്യ നിര NLU-കളിൽ ഇത് 8 മുതൽ 12 ലക്ഷം വരെയാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പണം മാത്രമല്ല സമൂഹത്തിൽ വലിയ സ്വാധീനവും ബഹുമാനവും ഒക്കെ നേടിത്തരുന്ന ഒരു കോഴ്സ് തന്നെയാണ് നിയമ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി ഭദ്രമാണ് കേട്ടോ. അപ്പോൾ ക്ലാറ്റ് പരീക്ഷയും നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലർക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമാണ് NLU-കളിൽ പഠിക്കാനായിട്ട് വലിയ ചിലവാകുമോ എന്നുള്ളത്. ഈ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ മെയിനായിട്ട് ഇന്ന് നമ്മൾ അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത് NLU-കളിലെ ഫീസ് ഘടനയെക്കുറിച്ചും ലഭ്യമായിട്ടുള്ള പ്രമുഖ സ്കോളർഷിപ്പുകളെ കുറിച്ചുമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം കേൾക്കാം, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinuppam.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
5: ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടുകൊണ്ടേയിരിക്കുന്നത് പടവുകളാണ്, കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോ എൻ എൽ യുകളിലെ പഠന ചെലവ് എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ 5 വർഷത്തെ ബാച്ചിലർ കോഴ്സുകൾക്ക്, അതായത് ബി എ എൽ എൽ ബി ബി ബി എൽ എൽ ബിയിൽ വരാവുന്ന ശരാശരി ഫീസ് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും ഒക്കെ ആയിട്ട് പ്രതിവർഷം 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് അടയ്ക്കേണ്ടതായിട്ട് വരിക. 5 വർഷത്തെ ആകെ ചെലവ് വരുന്നത് ഏകദേശം 12 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഓരോ എൻ എൽ യുവിലും ഫീസ് നിരക്കിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പൊ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ പഠിക്കാനായിട്ടുള്ള സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫീസ് കേട്ടിട്ട് ഓൾമോസ്റ്റ് പലരും ഞെട്ടിക്കാണുമായിരിക്കും. ഇത് കേട്ടിട്ട് എക്സാം എഴുതാതിരിക്കരുത്. മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക തടസ്സമില്ലാതെ തന്നെ പഠിക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. എൻ എൽ യു ഫീ വെവർ ആൻഡ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതായത് എല്ലാ എൻ എൽ യുകളിലും കുടുംബ വാർഷിക വരുമാനം കുറവുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസിൽ ഇളവ് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, അതാണ് ഫീ വേവർ എന്ന് പറയുന്നത്. അതുകൂടാതെ കേന്ദ്ര സർക്കാരുകളെ സ്കോളർഷിപ്പുകൾ ഉണ്ട്, സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭ്യമാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ചെലവും കമ്പ്യൂട്ടർ വാങ്ങാനുമുള്ള തുക കംപ്ലീറ്റ് ആയിട്ടും സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ തന്നെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, ഇതിലൂടെ അപേക്ഷിക്കാവുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പുകളും ഉണ്ട്. ഇനി അതുകൂടാതെ തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകളുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സ്കോളർഷിപ്പുകളുണ്ട്, അത്

നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള SC ST OEC വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് വഴി മുഴുവൻ ഫീസും തിരികെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്നവർക്ക് KSTMDC സ്കോളർഷിപ്പുകളും ലഭ്യമാണ്. ഇനി സ്വകാര്യ കോർപ്പറേറ്റ് സ്കോളർഷിപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാറ്റ് പരിശീലനവും NLU കളിലെ മുഴുവൻ പഠന ചെലവും വഹിക്കുന്ന പ്രമുഖ ട്രസ്റ്റുകളുണ്ട്. ആദിത്യ ബിർള, ടാറ്റ, IDFC, ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയവയൊക്കെ നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുണ്ട്. ഇനി അതല്ലാണ്ട് വിദ്യാഭ്യാസ വായ്പകളും കിട്ടും കേട്ടോ. NLU കളിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാങ്കുകൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈടില്ലാതെ 7.5 ലക്ഷം രൂപ വരെയോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസ വായ്പ നൽകും. അപ്പോൾ സാമ്പത്തികം ഒരിക്കലും നിങ്ങളുടെ പഠനത്തിന് തടസ്സമാകത്തില്ല. കഴിവുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് 1000 വഴികളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: കൊളംബിയ വിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400 2323 58.
1: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

അപ്പോ എൽ എൽ ബിക്ക് അഡ്മിഷൻ നേടാനായിട്ട് ഏതൊക്കെ എൻട്രൻസ് എക്സാംസ് പാസ്സാകേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ക്ലാറ്റ് എക്സാമിനെ പറ്റിയിട്ട്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അതായത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനായിട്ട് ക്ലാറ്റ് എന്നുള്ള ഈ ഒരു എക്സാം എഴുതേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തതായിട്ട് കേരള ലോ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതായത് നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്വകാര്യ ലോ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിരിക്കണം. നമ്മുടെ കേരളത്തിൽ തന്നെ വക്കീൽ പഠനം കംപ്ലീറ്റ് ആക്കി മികച്ചൊരു കരിയർ പടുത്തുയർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും തൃശ്ശൂരിലെയും കോഴിക്കോട്ടെയും ഒക്കെ പ്രശസ്തമായിട്ടുള്ള ഗവൺമെന്റ് ലോ കോളേജുകളിൽ പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു എക്സാമാണ് KLEE എന്ന് പറയുന്നത്, അഥവാ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം കോഴ്സുകളിലേക്കാണ് ഈ ഒരു KLEE എൻട്രൻസ് ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന ഈ ഒരു പ്രവേശന എക്സാം വഴി പ്രധാനമായിട്ടും രണ്ട് കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഒന്നോ 5-year ഇന്റഗ്രേറ്റഡ് LLB, അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് BA LLB, BCOM LLB, BBA LLB എന്നീ കോഴ്സുകളിലേക്ക് ചേരാം. അതല്ല എങ്കിൽ 3-year LLB ആയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കംപ്ലീറ്റ് ചെയ്തവർക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന LLB കോഴ്സ്. അപ്പോൾ ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 5-year LLB കോഴ്സിൽ പ്ലസ് ടുവിന് ജനറൽ വിഭാഗക്കാർക്ക് കുറഞ്ഞത് 45% മാർക്ക് വേണം കേട്ടോ. അതുകൂടാതെ SCBC വിഭാഗക്കാർക്കാണെങ്കിൽ 42%, SC ST വിഭാഗക്കാർക്കാണെങ്കിൽ 40% മാർക്കും ഉണ്ടായിരിക്കണം. ഇനി 3-year LLB കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബിരുദ തലത്തിൽ ഇതേ മാർക്ക് ശതമാനം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇവിടെ അപേക്ഷിക്കാനായിട്ട് നിർദ്ദിഷ്ട പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. ഏതൊരു പ്രായക്കാർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പരീക്ഷാരീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിട്ടാണ് ഇത് നടക്കുന്നത് കേട്ടോ. ആകെസമയം 2 മണിക്കൂറാണ് വരുന്നത്, അതായത് 120 മിനിറ്റ്. 120 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ശരിയുത്തരത്തിനും +4 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരങ്ങൾക്ക് -1 മാർക്ക്, നെഗറ്റീവ് മാർക്കായിട്ട് കുറയുന്നതായിരിക്കും. ഇനി ഇവിടെ പഠിക്കേണ്ട പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും 60 questions ഉണ്ടാകും. അതുകൂടാതെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 30 questions ഉണ്ടാകും. ഇനി അതും കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ നിന്ന് 30 questions ഉണ്ടാകും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടും വരുന്ന 3 syllabuses, പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇനി KLEE റാങ്ക് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന പ്രമുഖ കോളേജുകൾ കൂടി പരിചയപ്പെടാം. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഗവൺമെന്റ് ലോ കോളേജ് ഉണ്ട്, എറണാകുളത്തുള്ള ഗവൺമെന്റ് ലോ കോളേജ്, പിന്നെ തൃശ്ശൂരുള്ള ഗവൺമെന്റ് ലോ കോളേജ്, അതുകൂടാതെ കോഴിക്കോടുള്ള ഗവൺമെന്റ് ലോ കോളേജ് ഉണ്ട്. ഇതിനു പുറമെ കേരളത്തിലെ നിരവധി സ്വാശ്രയ എയ്ഡഡ് ലോ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്കും ഈ ഒരു എക്സാം വഴിയാണ് പ്രവേശനം ലഭിക്കുക. ഇനി ഇത് വിജയിക്കാനുള്ള കുറുക്കു വഴികൾ കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ്, കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. അപ്പൊ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ ഒരു എക്സാം എഴുതാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കായിട്ടാണ് അടുത്തത് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, പിന്നെ പത്രവായനയിലൂടെയൊക്കെ ലഭിക്കുന്ന കറണ്ട് അഫയേഴ്സ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബേസിക് ലീഗൽ ടേംസ് ഒക്കെ കൃത്യമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിൽ ഉയർന്ന റാങ്ക് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാറ്റിനെ പറ്റിയിട്ടും KLEE എന്ന എൻട്രൻസ് ടെസ്റ്റിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, പലർക്കും ഒരു ആശയക്കുഴപ്പം വന്ന് കാണും, ക്ലാറ്റ് എഴുതണോ അല്ലെങ്കിൽ KLEE എന്ന എൻട്രൻസ് എക്സാം എഴുതണോ എന്നുള്ള ഒരു ഡൗട്ട് അല്ലേ. രണ്ടും വക്കീലാകാൻ സഹായിക്കുന്ന പരീക്ഷകൾ തന്നെയാണെങ്കിലും ഇവ തമ്മില് പഠന മേഖലയിലും പരീക്ഷാ രീതിയിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി അവ എന്തൊക്കെയാണെന്ന് കേട്ടറിഞ്ഞാലോ. അതായത് ക്ലാറ്റ് എക്സാം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ നേടാനായിട്ട് സഹായിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. ആൻഡ് KLEE എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ലെവലിൽ അഡ്മിഷൻ നേടാനായിട്ട് സഹായിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. ഇനി ക്ലാറ്റ് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകൾ ബംഗളൂരു, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള 26 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ്. അതേസമയം കേരള ലോ എൻട്രൻസ് എക്സാമിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ എറണാകുളം, ട്രിവാൻഡ്രം തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ സർക്കാർ, സ്വകാര്യ ലോ കോളേജുകളിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പരീക്ഷാ രീതിയെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാറ്റ് എക്സാം ഓഫ്ലൈൻ ആണ് കേട്ടോ. എന്നാൽ കേരള ലോ എൻട്രൻസ് എക്സാം ഓൺലൈൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ചോദ്യങ്ങളെ സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാറ്റിന്റെ കാര്യത്തിൽ പാസേജ് ബേസ്ഡ് ആണ്, അതായത് പാരഗ്രാഫുകൾ വായിച്ച് മനസ്സിലാക്കി നമ്മൾ ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഇവിടെ വരുന്നത്. എന്നാൽ കേരള ലോ എൻട്രൻസ് എക്സാമിൽ ഡയറക്റ്റ് MCQs ആണ്, അതായത് നേരിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് ചോദിക്കുന്നത്. രണ്ടിനും 120 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉള്ളത്. ആൻഡ് ക്ലാറ്റിന് ശരിയുത്തരത്തിന് +1 തെറ്റുത്തരത്തിന് -0.25 കുറയുന്നതായിരിക്കും. എന്നാൽ കേരള ലോ എൻട്രൻസ് എക്സാമിന്റെ കാര്യത്തിൽ ഓരോ ശരിയുത്തരത്തിനും 4 ഒരു തെറ്റുത്തരത്തിന് -1 ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം ഏതാന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ക്ലാറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം അംഗീകാരമുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ടാഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വൻകിട അന്താരാഷ്ട്ര ദേശീയ കമ്പനികളിലോ വലിയ ശമ്പളത്തിലുള്ള ജോലികളോ ഒക്കെ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ക്ലാറ്റ് സെലക്ട് ചെയ്യാം. അതുകൂടാതെ ഇംഗ്ലീഷ് വായനാ വേഗതയും വിശകലന ശേഷിയും ഒക്കെ വളരെ മികച്ചതാണെങ്കിൽ ഒന്ന് നോക്കേണ്ട, ക്ലാറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇനി നിങ്ങൾ കേരള ലോ എൻട്രൻസ് എക്സാം ആണ് എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ ചെലവിൽ നമ്മുടെ കേരളത്തിൽ തന്നെ താമസിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. അതുപോലെ കേരളത്തിലെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനോ സംസ്ഥാന ജുഡീഷ്യൽ സർവീസ് പരീക്ഷകൾ എഴുതാനോ ലക്ഷ്യമിടുന്നുവെങ്കിലും എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതുകൂടാതെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിവുണ്ടെങ്കിലും ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ബെസ്റ്റാണ്. അപ്പൊ നിയമപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ രണ്ട് പരീക്ഷകളും എഴുതുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം കേട്ടോ. ഒരേ സമയം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ഇതുവഴി സഹായകരമാകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്ന് പടവുകളിലൂടെ LLB എന്ന കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞു. അപ്പോൾ പടവുകൾ വൈരുഫ് ചെയ്യാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ഇട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം. Not Tarkov 1, it's me, RJ Anusha, signing out.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 7919 0 0 9 1 9 0 0 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 6 6 4 9 0 9 0. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് ഓഗസ്റ്റ് 8 അല്ലേ, നമ്മൾ മലയാളികളുടെ സ്വന്തം ഫഹദ് ഫാസിലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആക്ച്വലി അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു നടൻ എന്നതിനപ്പുറം ഓരോ കഥാപാത്രത്തെയും അത്രയും സ്വാഭാവികമായിട്ട് ജീവിച്ചു കാണിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമറാണ് നമ്മുടെ ഫഹദ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കണ്ട പല കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ആ കഥാപാത്രങ്ങളിലേക്ക് ഫഹദ് കൊണ്ടുവന്ന ആ ചെറിയ ചെറിയ എക്സ്പ്രഷൻസും പിന്നെ അതുപോലെ തന്നെ അഭിനയത്തിലെ ആ ഒരു നാച്ചുറാലിറ്റിയും കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളും സിനിമകളും ഫഹദിനെ തേടിയെത്തട്ടെ. ആൻഡ് മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് മെമ്മറബിൾ ക്യാരക്ടേഴ്സ് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അപ്പോൾ എന്തായാലും തോ മലയാളികളുടെ സ്വന്തം ഫഫയ്ക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് നേർന്നുകൊണ്ട് കേൾക്കാം ദ സോങ് അൾമാദം ഫ്രം ദ മൂവി ആവേശം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: അതല്ലേ നമ്മുടെ ഓടിനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ. ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടിനാവട്ടം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ.

0: ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പം എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? ആൽഫി. ആൽഫി, റേഡിയോ ഭയങ്കര സൗണ്ട് കൂട്ടി വെച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണോ? ശരി, വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? ഓക്കെ ആയിട്ട് പോകുന്നു. എത്രല
5: പഠിക്കുന്നത്?
4: 7. ഓക്കെ, അപ്പം ഇന്ന് അവധിയാണല്ലേ. ശരി ശരി, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ ശരി, എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? ഇഷ്ടമുള്ള പാട്ടാണ്? അത്രേ ഉള്ളു അല്ലേ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
5: കേട്ടോണ്ടിരിക്കുന്ന
4: എല്ലാവർക്കും വേണ്ടി അല്ലേ. എന്താ പറയാനൊരു താല്പര്യം ഇല്ലാത്ത പോലെയോ? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല. ശരി, ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് മോനെ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ ആൽഫിക്കുട്ടനാണ്. ആൽഫി ചോദിച്ച പാട്ട് വെണ്ണില കടപ്പുറത്ത് എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി അനിയത്തി പ്രാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് നമ്മുടെ ഔസേപ്പച്ചൻ സാറാണ് ഈണം നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ പാട്ട് പാടിയിരിക്കുന്നത് 5 പേരാണ് കേട്ടോ. അതായത് നമ്മുടെ ദാസേട്ടൻ, എം ജി ശ്രീകുമാർ സാർ ആൻഡ് സി ഒ ആൻറ്റോ, സുജാത ചേച്ചി, സാബു കലാഭവൻ എന്നിവർ ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എഴുതിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് മോണിക്ക സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ രാജ്കുമാർ ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്കുമാർ ചേട്ടന് വേണ്ടി ആ ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കൂലി എന്ന സിനിമയ്ക്ക് വേണ്ടി വിഷ്ണു ഇടവൻ്റെ വരികൾക്ക് നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് ഈണം നൽകി. സുബ്ലാഷ്മിയും അനിരുദ്ധും അസാൽ കോലാറും ചേർന്ന് പാടിയ ഒരു അടിപൊളി തകർപ്പൻ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474-219090-0974-279-1990. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490909092669. So everybody stay tuned and this is RJ Srishant right here on Astraya FM 90 Nadinoppum Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 10 varshikathinte nerivil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum labha parishodhanangalkkum vamban vilakkurav. Dhanya Medical and Surgicals, Chandamukka, Kottarakara.
3: Cheta, ee onathinte veettil furniture athu Malaysian trip.
4: Ee paranju rendu orumichayalo.
3: Orumichayittano.
5: Bimus Furniture Ultimate Owner Face up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ
2: മാത്രം. കൊട്ടാരകര ശിൽപ ഗോൾഡ് പ്യൂർ ഗോൾഡ്.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഒന്ന് മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നേ? മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ പെയ്തില്ലേ അവിടെ? ഓക്കെ ഓക്കെ, ശരി ശരി. ഇവിടെ ഒക്കെ പെയ്തിട്ടുള്ള സംശയം കേട്ടോ. അപ്പൊ എങ്ങനെ പോകുന്നു, ജോലിയൊക്കെ ഒതുങ്ങിയോ? ഒതുങ്ങിയിരിക്കാണ്. ഇനി എന്താ സ്പെഷ്യൽ വീട്ടില്? ഭക്ഷണം ഓക്കെ, ഇതല്ലാതെ എന്ത് വേണം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, മഴയത്ത് നമുക്ക് ഇന്നലെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ശരി ശരി. അപ്പോഴേ മക്കളൊക്കെ ഇന്ന് സ്കൂളിൽ പോയോ? ഇന്ന് ഇന്ന് സാറ്റർഡേ ആണല്ലേ. ഓക്കെ, അപ്പം വീട്ടില് അവരെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ശരി ശരി ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മണിക്കൂയിലേ ആ പാട്ടല്ലേ. ഓക്കെ, രണ്ടുപേര് പാടുന്നു? അതെന്താ പാടാത്തെ, രണ്ടുപേര് പാടിക്കൂടെ? കേട്ട് ആസ്വദിക്കാൻ ഇഷ്ടം അല്ലേ. ഓക്കെ ശരി ശരി. അപ്പൊ ഏതായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
6: ആദിദേവന്റെ
5: ക്ലാസ് ടീച്ചർക്ക് വേണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വിശ്വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് മണിക്കുയിലെ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, വാൽക്കണ്ണാടി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് നമ്മുടെ സ്വന്തം എം ജയചന്ദ്രൻ സാർ ഈണം നൽകി ഗാനഗന്ധർവൻ ദാസേട്ടനും ഭാവഗായിക സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മകനായ ആദിദേവൻ്റെ ക്ലാസ് ടീച്ചർക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് അതിരൻ മൂവിയിലെ ദൂരെ ഒരു മഴവില്ലിൻ 7-ാം വർണ്ണം പോൽ എന്ന പാട്ട് വെച്ച് തരണേ. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രേവതി ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി ഉദ്ദേശിച്ച പാട്ട് പവിഴമഴ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിൻ്റെ തുടക്കം വരി ഇങ്ങനെയാണല്ലേ. ശരി ശരി. അപ്പോൾ എന്തായാലും ഈ പാട്ട് നമ്മൾ കാസറ്റ് കഫിലൂടെ നമ്മുടെ രേവതി ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അതിരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക ശിവകുമാറിൻ്റെ വരികൾക്ക് PS ജയഹരി ഈണം നൽകി മലയാളത്തിൻ്റെ സ്വന്തം പാട്ടുകാരൻ ഹരിശങ്കർ പാടിയ ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം ടു ദ നമ്പർ 0474-219090-0474-279-1990. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909562-6694-0090. So everybody stay tuned, and this is Arjun Srishant right here on Ashraya FM 90 Nadinoppum Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോതമണ്ണിലുള്ളപ്പോൾ
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummannur. Aljo, vilakkuravinte vismayam. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നീതിക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ജനതയുടെ നെഞ്ചിലെ കനൽ ജ്വാലയാണ് സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വത്തിന്റെ കറുത്ത കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് ധീരതയുടെ വെളിച്ചത്തിലേക്ക് ഭാരതം ചുവടുവെച്ച ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ വിപ്ലവാജ്ഞ പടർത്തിയ ആ ദിനം ഇന്ന് ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനം.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരംഭിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് ആ വെല്ലുവിളികൾ മികച്ച അവസരങ്ങളായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠിക്കാനുള്ള ആഗ്രഹത്തെയും അന്വേഷണ തൃഷ്ണയെയും നിരന്തരം നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രാജ്യത്ത് യുവജനങ്ങൾക്കായി പുതിയ മേഖലകൾ ഉയർന്നു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ലേക്കിൻ സാഥിയോ ജബ് ജബ് ബദലാവ് കാ ദൗർ ആതാ ഹൈ തബ് തബ് ചുനൌതിയാ ഭീ ആതി ഹൈ ഔർ നയേ അവസർ ഭീ പൈദാ ഹോതി. ദുനിയ ബദലേഗി, ടെക്നോളജി ഭീ ബദലേഗി, ഇൻഡസ്ട്രീസ് ബദലേഗി, പ്രൊഫഷൻസ് ഭീ ബദലേംഗെ. ലേക്കിൻ ഇൻ സബ് കേ ബീച്ച് മേരി ബാത് യാദ് രഖിയേഗാ, ജോ സീഖേഗാ വോ ജീതേഗാ, ജോ നയേ ചലഞ്ചസ് കേ നയേ സൊല്യൂഷൻസ് ഖോജ്നേ കാ സാഹസ് രഖേഗാ, ചലഞ്ചസ് उसके लिए चांसेस बन जाएंगे. और आपने यही तो IIT दिल्ली से सीखा है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സമയബന്ധിതവും ഫലപ്രദവുമായ പരിപാടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13th ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ കേന്ദ്രമന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കിട്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് തയ്യാറായതും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തി. റാഞ്ചിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ച് 8-അംഗ സംഘമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായി തലസ്ഥാനത്ത് നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഫോപ്പാലിൽ നടക്കുന്ന ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികൾ പൈതൃക പ്രദേശങ്ങളായ ഗോഹർമഗൽ, ഇക്ബാൽ മൈതാനം, മോത്തി മസ്ജിദ് എന്നിവ സന്ദർശിച്ചു. ഭോപ്പാലിലെ വന്യജീവികളെയും സമ്പന്നമായ ജൈവ വൈവിധ്യതയും പ്രതിനിധികൾ അടുത്തറിഞ്ഞു. മധ്യപ്രദേശിന്റെ പ്രകൃതി, സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശ പ്രതിനിധികൾ എടുത്തുകാട്ടി. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85th ചരമവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഗുരുദേവ് എന്ന് ജനപ്രിയനായി അറിയപ്പെടുന്ന ടാഗോർ 1941 ഓഗസ്റ്റ് 7 അന്തരിച്ചത്. ഈ അവസരത്തിൽ പശ്ചിമബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി വ്യാപകമായ കനത്ത മഴയാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. മോശം കാലാവസ്ഥയും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ തടസ്സങ്ങളും കാരണം ജമ്മുവിൽ നിന്ന് ബാൽത്തലിലേക്കുള്ള അമർനാഥ് യാത്ര നിർത്തിവച്ചു. അതേസമയം ബാൽത്തലിൽ നിന്ന് വിശുദ്ധ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതിവുപോലെ തുടരും. ദർശനം നടത്തിയ യാത്രക്കാർക്ക് ബാൽത്തലിലേക്ക് പുറപ്പെട്ട് ജമ്മുവിലേക്ക് പോകാനും അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകകളും തിരങ്ക പ്രമേയമാക്കിയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്ന 30 വനിതകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക തയ്യൽ പരിചയം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളിമെഡൽ. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് വെള്ളിനേട്ടം. നീരജ് ചോപ്രയ്ക്ക് ശേഷം ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആശിഷ് മാറി. ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാൻസിനാണ് സ്വർണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ കീവിന്റെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്റെ പ്രഥമ സന്ദർശനത്തിനായി സെർബിയയിലെത്തി. യുക്രൈന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനാണ് സെലൻസ്കിയുടെ ശ്രമം. റഷ്യൻ ഇന്ധനവും അവരുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങളെയും ഉപരോധിക്കുന്നതിനുള്ള ബില്ലിന് US സെനറ്റിന്റെ അംഗീകാരം. സാങ്ഷനിംഗ് ആക്ട് ഓഫ് 2026 എന്ന പുനർനാമകരണം ചെയ്ത ബിൽ 11 86 വോട്ടുകൾക്കാണ് സെനറ്റ് അംഗീകരിച്ചത്. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ബിൽ അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ ആൻഡ് ഹായ് ശ്രീ, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? താളവട്ടം എന്ന സിനിമയിലെ പൊൻവീണ എന്ന് തുടങ്ങുന്ന പാട്ട് എന്നാണ് നമ്മുടെ ശശികല ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, താളവട്ടം എന്ന അടിപൊളി സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ കദർ സാറിൻ്റെ വരികൾക്ക് രഘുകുമാർ സാറ് ഈണം നൽകി. നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനുവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് ആളെപ്പോരാ തമിഴ് എന്ന തമിഴ് പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മനു എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മനുവിന് വേണ്ടി ആ ഒരു തമിഴ് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ആ ഒരു പാട്ട് മെർസൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വിവേകിൻ്റെ വരികൾക്ക് നമ്മുടെ സ്വന്തം റഹ്മാൻ സാറിൻ്റെ ഈണത്തിൽ കൈലാഷ് കെറും സത്യപ്രകാശും ദീപക്കും പൂജ എവിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി തമിഴ് സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ വിളിക്കാം ചിതനമ്പോൾ കാസറ്റ് കഫേയിലേക്ക്. 0474-2919-0090 എന്ന നമ്പറിലേക്ക്. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522669090 5562-66649090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ

0: ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ ശ്രീരാംജി.
0: ശ്രീശാന്ത് എന്നല്ലേ പറയാൻ വന്നേ? എനിക്ക് വയ്യ, എന്റെ പേര് എനിക്ക് വയ്യ. ശരി ശരി, അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ മഴയൊക്കെ ഉണ്ടോ?
2: മഴയില്ല.
0: അതെ അതെ, ഇടയ്ക്ക് ഞാനൊന്ന് കേട്ടായിരുന്നു സൗണ്ട്, അതാ ചോദിച്ചത്. ശരി, അപ്പോഴേ ഭക്ഷണം കഴിച്ചോ? ഇല്ല അല്ലേ? രണ്ടു മണിയാവും. ഓക്കെ ശരി, നമ്മളെ പോലെയൊക്കെ തന്നെയാണല്ലേ. ഓക്കെ ശരി, അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ ഫുഡ്? കൊണ്ടുവരുമ്പോഴറിയത്തുള്ളൂ അല്ലേ. ശരി ശരി, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഇങ്ങനെ ഭക്ഷണമൊക്കെ
2: കഴിക്കാൻ?
0: ആ അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞേ? ആ മനസ്സിലായി മനസ്സിലായി. ശരി ശരി,
2: ഓക്കെ
0: മനസ്സിലായി. ആ എനിക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, സഹോദരങ്ങളാരാണ് പറയുന്നത്? അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സുണ്ട്? 70. ചെറുപ്പക്കാരനാണല്ലോ. ഓക്കെ, അപ്പൊ ജീവിതമൊക്കെ
2: ഇങ്ങനെ ശ്രീശാന്തിന് ഓർമ്മയില്ലേ?
0: പറഞ്ഞായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല.
2: അല്ല, അന്ന് ഞാനൊരു ഡയലോഗ് കൂടെ പറഞ്ഞായിരുന്നു.
0: ആണോ?
2: തുള്ളക്കാരനെ എല്ലാവരെയും അറിയാം. തുള്ളക്കാരനെ എല്ലാവർക്കും അറിയാം.
0: അതെ,
2: പക്ഷെ തുള്ളക്കാരനെ അറിയാറില്ല.
0: അതെ അതെ അതെ,
2: അതാണ് ശ്രീശാന്ത് എത്രയോ പേരോട് സംസാരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 12-ാം തീയതി കറക്റ്റ് 70 വയസ്സ്.
0: 70 വയസ്സാവും. ആഹാ, അടിപൊളി.
2: കർത്തവാണ്.
0: ഓക്കെ ശരി ശരി ശരി, അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ റെഡി ആയിരിക്കാണ്. എന്നാലും സന്തോഷമില്ലേ നമുക്ക്? എന്നാലും ഒരു സന്തോഷമൊക്കെ ഇല്ലേ നമുക്ക്? അതെ ശരി. അപ്പൊ ഇനി ഇത് പാട്ട കേൾക്കണ്ടേ? ഓക്കെ, ആ പാട്ട് വെച്ചേരാ കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
2: ഡെഡിക്കേഷൻ എന്റെ കൊച്ചുമോളായ അനുപ്രിയ, അനുജ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പേര് പറയാതിരിക്കാൻ നിങ്ങളുടെ 2 മണിക്കൂർ വെയിറ്റ്.
0: അപ്പൊ ഞങ്ങൾക്കില്ലേ പാട്ടിന്ന്?
2: അല്ല, ഉണ്ട്, അനാമിയക്കുണ്ട്, അനുഷക്കുണ്ട്, എന്തോ എന്റെ വേറെ ഒരു കുട്ടിയുണ്ടല്ലോ,
0: സുൽത്താന.
2: പിന്നെ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ അസർ.
0: എല്ലാവർക്കും വേണ്ടിയാണ്. ശരി,
2: അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ നല്ല പാട്ട് വെച്ചിരാം കേട്ടോ.
2: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് എന്നും ചിരിക്കുന്ന സൂര്യൻ എന്നൊരു മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷ് ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ അർച്ചനയാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത് ചേട്ടാ, എനിക്കിന്ന് ഊരും ബ്ലഡും വെച്ച് തരുമോ എന്നാണ് നമ്മുടെ അർച്ചന എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ആ ഒരു പാട്ട് ഡ്യൂ എന്ന സിനിമയ്ക്ക് വേണ്ടി സായി അഭയങ്കർ ചെയ്തൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ രണ്ട് പാട്ടിലും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഇതുപോലത്തെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529649090. 9592669090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nexa owners in oru good news. Service nai ini doora yatra venda. Sarathiyude premium Nexa service center nammude Kottarakarayilum. Express service, pick up and drop saugiram, nyaraashukale sevaravum ulpade ella premium facilities Nexa ningalkkayi orukkirikkunnu. Nexa service center, MC Road, Lower Karikkam, Kottarakara. പത്താം വാർഷികത്തിന് നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vila koodittum palaye vilakku saathrangal labichalo Meenno Junctionil Dia Tiles ullappol pinne thire tension.
3: Tiles, granite, plumbing, electrical, paints and sanitary ware thodangi ella itemsum vila koodittum palaye vilakku labikkunnu.
2: Dia Trading Company, Meenno Junction.
3: Evarkkum Dia Trading Company yude hrithayam niranja onashamsakal.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിരയാണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് ആതിര ദിനു, പ്ലേസ് കൊട്ടാരക്കരയാണ്. എനിക്ക് പവിത്രം എന്ന സിനിമയിലെ ശ്രീരാഗമോ തേടുന്നു നീ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ആതിര എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആതിരയ്ക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ആ ഒരു പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആതിര പറഞ്ഞതുപോലെ പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് ശരത് സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബ്യൂട്ടിഫുള്ളായ റൊമാൻറ്റിക് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവറാണ് കേട്ടോ. ഹായ് ശ്രീശേട്ടാ, എനിക്ക് ഇന്ന് മുൻപേവ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ അൻവർ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അൻവറിന് വേണ്ടി ആ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് സെഞ്ചിനി ഒരു കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി റഹ്മാൻ സാറിൻ്റെ ഈണത്തിൽ ശ്രേയാ ഘോഷാലും നരേഷ് അയ്യറും ചേർന്ന് പാടിയ ഒരു റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ഇൻഡസ്ട്രിയിലെ മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഇനി നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് ആസ്വദിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474291909094 2919090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171717.
0: അറിയില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൻ്റെ കൃത്യസമയം 1:51 51 ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ഏകദേശമായി വരികയാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സാൻഡ്രയാണ് കേട്ടോ. ഹായ് ചേട്ടാ, ഞാൻ സാൻഡ്ര. എനിക്ക് നിവേദ്യം എന്ന മൂവിയിൽ കോരക്കുഴൽ വിളി കേട്ടോ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ സാൻഡ്ര എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സാൻഡ്രയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിൽ ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാന്ദ്ര പറഞ്ഞതുപോലെ തന്നെ നിവേദ്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ലോഹിതാസ് സാറിൻ്റെ വരികൾക്ക് എം ജയചന്ദ്ര സാർ ഈണം നൽകി. നമ്മുടെ വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ലക്കി വിന്നർ ഈസ് യെസ് ആതിര ദിനു. ആതിരയാണ് ആ ഒരു ലക്കി വിന്നർ. ആതിരയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ്. ആതിരയെ നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട. ഇനി കൃത്യം 12 മൺഡേ നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. സോ യു ആർ ലിസണിങ് ആസ് ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിലപ്പോൾ അങ്ങനെയാണ്, പ്രവചനാതീതമായ കാറ്റ് വീശുന്ന ഒരു മഹാസാഗരം പോലെ. ചിലർക്കത് അനുകൂലമായ കാറ്റിൽ സുഗമമായി ഒഴുകുന്ന പായക്കപ്പലാകുമ്പോൾ, മറ്റു ചിലർക്ക് അതാർത്തുളച്ചു വരുന്ന തിരമാലകളിൽ ദിശ തെറ്റി ഉടലുന്ന ഒരു കൊതുമ്പ് വെള്ളമായി മാറുന്നു. നാം ഓരോരുത്തരും നമ്മുടെ കുടുംബം, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എന്നിങ്ങനെ കൊച്ചു കൊച്ചു സ്വർഗങ്ങൾ തീർത്ത് സ്വന്തം തിരക്കുകളിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുമ്പോൾ, പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റും നിശബ്ദമായ ചില വിതമ്പലുകൾ ഉയരുന്നുണ്ട്. നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാതെ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരൊറ്റ കൈ പോലും ഇല്ലാതെ, ഓർമ്മകളുടെ ഇരുൾ മൂടി ഇടനാടുകളിൽ വെല്ലാതെ ഒറ്റപ്പെട്ടു പോയവർ. ഒരു കാലത്ത് സ്വന്തം മക്കൾക്കായി ചോരയും നീരും നൽകി വിയറപ്പൊഴുക്കിയവർ ഇന്ന് നരച്ച മുടിയും ചുക്കിച്ചുളിഞ്ഞ ചർമ്മവുമായി സ്നേഹിക്കാൻ ആരുമില്ലാതെ വഴിയോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ടവർ. ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിൽ ബുദ്ധിയുടെയും ഓർമ്മയുടെയും താളം തെറ്റി ഈ ലോകം തന്നെ അപരിചിതമായി പോയ പാവം മനുഷ്യർ. അതുപോലെ ജനിച്ചു വീണ നിമിഷം തന്നെ അനാഥത്വത്തിന്റെ കയ്പ് നീർ കുടിക്കേണ്ടി വന്ന, ഒന്ന് ചിരിക്കാൻ പോലും മറന്നുപോയ ചില കുരുന്നു ജന്മങ്ങൾ. കാലം അവർക്ക് സമ്മാനിച്ചത് കണ്ണീരും ഏകാന്തതയും മാത്രമാണ്. പ്രതീക്ഷകളില്ലാത്ത നാളുകളിലേക്ക്, ആരും കേൾക്കാനില്ലാത്ത നെടുവീർപ്പുകളുമായി അവരിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇരുൾ വീണ അവരുടെ ജീവിതങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ ഒരു പൊൻകിരണമായി, സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയായി ഒരു കാവൽ മാടും നമുക്കിടയിലുണ്ട്. ആരും വേണ്ടാത്തവരെ സ്വന്തം നെഞ്ചോട് ചേർക്കാൻ അവരുടെ കണ്ണീരൊപ്പാൻ സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റായി ഒരു സ്വർഗഭവനമുണ്ട്. ഈ അനാഥ ജന്മങ്ങൾക്കെല്ലാം വാത്സല്യത്തിന്റെ കുട നിവർത്തി തണലേകുന്ന ആശ്വാസത്തിന്റെ പൊൻകിരണമാണ് ആശ്രയ സംഗീതം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവരുടെ കളങ്കമില്ലാത്ത ചിരിയും കൊഞ്ചലുകളുമാണ്. ഒരമ്മയുടെ നെഞ്ചിലെ ചൂടേറ്റ് അച്ഛന്റെ വിരൽത്തുമ്പ് പിടിച്ച് പിച്ച വെച്ച് നടക്കുന്ന കുട്ടിക്കാലം ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും മനോഹരമായ ഓർമ്മയാണ്. മുറ്റത്തെ നിലാവിൽ അമ്പിളിമാമിനെ കാണിച്ച് ചോറുരുട്ടി നൽകുന്ന അമ്മയും തോളിലേറ്റി ലോകം കാണിക്കുന്ന അച്ഛനും ഓരോ കുഞ്ഞിന്റെയും ജന്മാവകാശമാണ്. ഈ ലോകത്തിന്റെ സ്നേഹവും സുരക്ഷിതത്വവും അവരാദ്യം അനുഭവിക്കുന്നത് ആ മാതാപിതാക്കളുടെ തണലിലാണ്. എന്നാൽ ഈ ഭാഗ്യങ്ങളൊന്നുമില്ലാതെ പിറന്നു വീണ നിമിഷം മുതൽ ജീവിതത്തിൽ തീർത്തും തനിച്ചായി പോയ ചില കുരുന്നുകളുണ്ട്. അമ്മയുടെ സ്നേഹം എന്തെന്നോ അച്ഛന്റെ ലാളന എന്തെന്നോ അറിയാതെ ഒരു താരാട്ടു പാട്ടിന്റെ ഈണം പോലും കേൾക്കാൻ ഭാഗ്യമില്ലാതെ അനാഥത്വത്തിന്റെ തൊട്ടിലിൽ വീണുപോയവർ തെരുവോരങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട ഇടങ്ങളിലും നിന്ന് ജീവന്റെ തുടിപ്പുമായി മാത്രം ഈ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടവർ വളർന്നു വരുമ്പോൾ ചുറ്റുമുള്ള കൂട്ടുകാർ അച്ഛനെയും അമ്മയെയും കുറിച്ച് വാചാലരാകുമ്പോൾ സ്വന്തമായി ഒരു മേൽവിലാസം പോലുമില്ലാതെ അവരുടെ കുഞ്ഞു മനസ്സുകൾ ഒരുപാടൊരുപാട് വിങ്ങുന്നുണ്ടാകാം. അക്ഷരങ്ങൾ പഠിക്കാൻ, സ്വപ്നങ്ങൾ കാണാൻ, ഒന്നുമില്ലെങ്കിൽ വീണെന്ന് പൊട്ടിക്കരയുമ്പോൾ ഓടി വന്ന് വാരിപ്പുണരാൻ ആരുമില്ലാത്ത ആ ഒരവസ്ഥ, ആ കുഞ്ഞിക്കണ്ണുകളിൽ നിറയുന്ന സങ്കടം ഒരുപക്ഷെ ഈ ലോകത്തിലെ ഒരു ഭാഷയ്ക്കും വർണ്ണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ആശ്രയയിലെ ശിശുഭവൻ അവരിലേക്ക് കാരുണ്യത്തിന്റെ കൈകളാണ് നീട്ടുന്നത്. ഇങ്ങനെയുള്ള പെൺകുരുന്നുകൾക്ക് വേണ്ടി ആശ്രയ സങ്കേതത്തിന്റെ സ്നേഹവാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. പിച്ചവെക്കാൻ തുടങ്ങുന്ന പ്രായം മുതൽ 18 വയസ്സ് വരെയുള്ള അനാഥരായ പെൺകുട്ടികൾക്ക് അവർക്കൊരു സ്വന്തം വീടായി മാറുകയാണ് ഇവിടം. അനാഥത്വത്തിന്റെ ഇരുളിൽ നിന്നും അവരെ കൈപിടിച്ചു നടത്തി അക്ഷരങ്ങളുടെ വെളിച്ചം നൽകി പാറിപ്പറക്കാൻ പുതിയ ആകാശങ്ങൾ തീർത്തു കൊടുക്കുന്ന വലിയൊരു കുടുംബം. ഇവിടെ അവർക്ക് അമ്മമാരുണ്ട്, കൂട്ടുകാരികളുണ്ട്. അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ കേൾക്കാനും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും ഒരു സ്നേഹവലയം തന്നെ ഇവിടെയുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവർ എന്ന തോന്നലിൽ നിന്ന് ഈ ലോകത്ത് ഞങ്ങൾക്കും സ്വന്തമായ ആളുകളുണ്ട് എന്ന വലിയ ആത്മവിശ്വാസത്തിൽ

ലേക്ക് അവരിവിടെ ചിറകടിച്ചുയരുകയാണ്. ഓരോ കുഞ്ഞും ഈ സ്വർഗത്തിൽ ഒരു രാജകുമാരിയെ പോലെ പൂർണ്ണ സുരക്ഷിതത്വത്തിൽ വളരുന്നു. ആരുമില്ലാത്ത ഈ പെൺകുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് സ്നേഹം ഊട്ടി വളർത്തുന്ന വാത്സല്യത്തിന്റെ ഈ വലിയ തൊട്ടിലാണ് ആശ്രയ ശിശുഭവൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊല്ലം ബയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
5: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യൗവനത്തിന്റെ തിളപ്പിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്, നാളെയുടെ കാത്തിരിപ്പായ വാർദ്ധക്യം. ഒരു മനുഷ്യായുസിന്റെ ഏറ്റവും വലിയ സങ്കടം ഒരു പക്ഷേ ജീവിതത്തിന്റെ ആ സായാഹ്നത്തിലെ ഒറ്റപ്പെടലാകാം. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ ചെറിയ ചിരി കാണാൻ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും യൗവനവും ആരോഗ്യവുമെല്ലാം മാറ്റിവെച്ച് അഹോരാത്രം പണിയെടുത്തവരാണ് ഓരോ അച്ഛനും അമ്മയും. താനുണ്ണാതെ മക്കളെ ഊട്ടിയും തന്റെ വിയർപ്പു തുള്ളികളാൽ അവർക്ക് സുരക്ഷിതമായ ഒരു വലിയ ഭാവി ഒരുക്കിയും ജീവിച്ചു തീർത്തവർ. എന്നാൽ വാർദ്ധക്യത്തിന്റെ അവശതകൾ പതിയെ പിടിമുറുക്കുമ്പോൾ, കണ്ണുകളുടെ കാഴ്ച മങ്ങിയും കൈകാലുകൾക്ക് വിരയിൽ ബാധിച്ചും തുടങ്ങുമ്പോൾ, സ്വന്തം ചോരയിൽ പിറന്നവർക്ക് തന്നെ അവർ പലപ്പോഴും ഒരു ഭാരമായി കാണുന്ന കാഴ്ച എത്ര വേദനാജനകമാണ്. ഈ തിരക്ക് പിടിച്ച ലോകത്ത് വലിയ വീടുകളുടെ മനോഹരമായ തിണ്ണകളിൽ അവർക്ക് സ്ഥാനമില്ലാതാകുന്നു. ഒടുവിൽ നെഞ്ചുനീറുന്ന ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി തെരുവോരങ്ങളിലോ ആളൊഴിഞ്ഞ ആശുപത്രി വരാന്തകളിലോ തീർത്തും തനിച്ചാക്കപ്പെടുന്ന കുറേ ജന്മങ്ങൾ. ഹൃദയം തകരുന്ന ആ വലിയ സങ്കടത്തിലേക്കാണ്, ഒരു തുള്ളി സ്നേഹത്തിനായി ദാഹിക്കുന്ന ആ വയോധികരുടെ മുന്നിലേക്കാണ് ആശ്രയ സംഗീതം സാന്ത്വനമായി കടന്നു വരുന്നത്. ഇവിടെ എത്തുന്ന ഓരോ അമ്മയ്ക്കും അച്ഛനും ലഭിക്കുന്നത് സ്വന്തം മക്കളിൽ നിന്ന് പോലും ഒരു പക്ഷെ കിട്ടാത്തത്ര സ്നേഹവും പരിചരണവുമാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുത്തും രാപ്പകൽ ഭേദമില്ലാതെ കാവലിരിക്കുന്ന കുറേയേറെ സുമനസ്സുകളായ പ്രവർത്തകർ ഇവിടെയുണ്ട്.
2: പേഷ്യൻസ് മരുന്ന് കഴിക്കുന്നോണ്ടാണ് ഇത്രയും പേഷ്യൻസ് ഇവിടെ കിടക്കുമ്പോൾ ഇത്രയും കാം ആൻഡ് സൈലന്റ് ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒത്തിരി വയലന്റ് ആവുന്ന പേഷ്യൻസ് നമ്മൾ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഡോക്ടേഴ്സിന്റെ ഡയറക്ഷൻ പ്രകാരം. നമുക്ക് 3 സൈക്യാട്രിസ്റ്റാണ് ഇവിടെ വരുന്നത്. ഡോക്ടർ KS പുരുഷോത്തമൻ പട്ട, ഡോക്ടർ സുരേഷ് ബാബു സാറ്, ഡോക്ടർ അശ്വിത മേഡം. ഇവരുടെ വിലയേറിയ നിർദ്ദേശവും ചികിത്സയുമാണ് ഞങ്ങളുടെ പേഷ്യൻസിന് ഇത്രത്തോളം നിലനിർത്തുന്നത്. പിന്നെ ജനറൽ ആയിട്ട് ആശ ഡോക്ടർ ആശ ജോസ് ഉണ്ട്, പിന്നെ ഡോക്ടർ രാജു ഡോക്ടർ ഉണ്ട്. ഇവിടെ നിർലോഭമായ സേവനമാണ്. ഞങ്ങളുടെ പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ ഇത്രത്തോളം ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവിടെയുള്ള കെയറിന്റെ അത്രന്റെ 4% പോലും നമ്മുടെ പേഷ്യൻസിന് കിട്ടാറില്ല. പക്ഷെ ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഇവിടെ വരുന്നവർ പേഷ്യൻസിനെ നന്നായി കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പേഷ്യൻസ് ഞങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറ്റാത്ത കേസുകളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊട്ടാരക്കരയ്ക്കും. പിന്നെ അവിടെ പറ്റാത്തത് മെഡിക്കൽ കോളേജിലാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജ് നമുക്ക് 2 പേഷ്യൻസ് കിടപ്പുണ്ട്.
1: വെറും ശാരീരികമായ പരിചരണങ്ങൾക്കപ്പുറം അവരുടെ ഏകാന്തതയെ ഇല്ലാതാക്കാൻ അവരോടൊപ്പം ചേർന്നിരുന്ന് സംസാരിക്കാനും വിതുമ്പലോടെ അവർ പറയുന്ന പഴയകാല കഥകൾ കേൾക്കാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും അവർ എപ്പോഴും സമയം കണ്ടെത്തുന്നു.
3: 24 മണിക്കൂറും സ്റ്റാഫ്സ് നമ്മുടെ ഒരു ഫാമിലിയെ പോലാണ് എല്ലാ ആൾക്കാരും. ഇപ്പൊ ഒരു എന്താ സാധാരണ ഇപ്പം നേഴ്സിംഗ് ഫീൽഡ് ഒക്കെ ആവുമ്പം അവരൊരു ജോലി പോലാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലിയെ പോലെ തന്നെയാണ്. നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരെ ശുശ്രൂഷിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ ഒരംഗത്തെ പോലെ കണ്ട് അവര് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അത് 24 മണിക്കൂറും നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് 15 സോഷ്യൽ വർക്കേഴ്സ് ആണ് ഉള്ളത്. ഒരു കൗൺസിലിംഗും മറ്റ് ഗ്രൂപ്പ് തെറാപ്പിയും അവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നേഴ്സുമാരും കെയർ ടേക്കേഴ്സും അവരുടെ കാര്യം നമുക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവർ നല്ല രീതിയിൽ അവർക്ക് വേണ്ട മെഡിസിൻസ് ആയാലും അവരെ രാവിലെ മുതലുള്ള ശുശ്രൂഷ, ഇപ്പം രാവിലെ ഒരു ഒരാൾക്ക് വയ്യാതെ വരുമ്പം എങ്ങനെയാണ്, അതേപോലെ ഇപ്പം രാവിലത്തെ അവരുടെ പ്രഭാത കാര്യങ്ങളായാലും ഏതും അവര് നല്ല രീതിയിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്.
1: ഇടവേളയ്ക്ക് ശേഷം തിരികെയെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മനുഷ്യ മനസ്സ് ഒരു വലിയ അത്ഭുതമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ആ മനസ്സിന്റെ നേരിയ താളം തെറ്റിപ്പോകുമ്പോൾ, ഓർമ്മകളുടെ നൂലുകൾ പൊട്ടിപ്പോകുമ്പോൾ, സ്വന്തം പേര് പോലും മറന്ന് ഈ വലിയ ലോകത്ത് പകച്ചു നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. ഒറ്റവർക്ക് പോലും ഭാരമായി തെരുവുകളിൽ അലഞ്ഞു തിരിയേണ്ടി വരുന്ന, സ്വന്തം ചെയ്തികൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആ പാവ മനുഷ്യരെയും നെഞ്ചോട് ചേർക്കാൻ ആശ്രയയുടെ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. യാതൊരു ബോധവുമില്ലാതെ ചിലപ്പോഴൊക്കെ അക്രമാസക്തരായേക്കാവുന്ന ഈ മനുഷ്യരെ കൊച്ചു കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മാലാഖമാരെ പോലുള്ള കുറെ നഴ്സുമാരാണ്. യാതൊരു മടിയും കൂടാതെ മുഖത്തൊരു പുഞ്ചിരിയോടെ അവർക്ക് നൽകുന്ന ആ പരിചരണവും സ്നേഹവും വാക്കുകൾക്ക് അതീതമാണ്. അവരോടൊപ്പം സ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് കരുണയുടെ സ്പർശവുമായി എത്തുന്ന MSW വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ഈ സ്വർഗത്തെ കൂടുതൽ മനോഹരമാക്കുന്നു.
2: നമുക്ക് ഇവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 4 ഡോക്ടേഴ്സ് ആണ്. വീക്കലിലാണ് അവർ വരുന്നത്. അവർ നല്ല രീതിയിൽ ഇവർക്ക് വേണ്ട മെഡിസിൻസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം പല ആൾക്കാരും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് അവർക്ക് നല്ല രീതിയിലുണ്ട്. പിന്നെ ഒറ്റ ഒരു കുറവെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തക്കാരായിട്ട് ആരും, നമ്മുടെ ഇപ്പൊ എത്ര ആര് നോക്കിയാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലെ ആവത്തില്ലല്ലോ. ആ ഒരു ഒറ്റ ഒരു കുറവുണ്ടെങ്കിൽ പോലും, പക്ഷെ അതിനെല്ലാം നികത്തിക്കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവരെ കൂടെ ചേർത്ത് നിർത്തിയാണ് ഇവർക്ക് യാതൊരു കുറവ് വരുത്താത്ത രീതി തന്നെയാണ് നമ്മൾ ഇവരെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.
1: യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ ലോകം വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടം ഓടുന്നവർക്കിടയിൽ ഈ അനാഥ ജന്മങ്ങൾക്ക് കാവലായി അവർക്കൊപ്പം പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും അവരിൽ ഒരാളായി മാറുന്ന ഈ വിദ്യാർത്ഥികൾ നാളെയുടെ വലിയൊരു പ്രതീക്ഷയാണ്. എന്നാൽ ഇരുളടഞ്ഞ ഈ 2000 ജീവിതങ്ങൾക്ക് വെളിച്ചമായി അവർക്ക് അച്ഛനും അമ്മയും ജ്യേഷ്ഠനുമായി ഈ സ്വർഗഭവനത്തിന്റെ നെടുന്തൂണായി മാറുന്ന ഒരാളുണ്ട്. ജോസാർ സ്വന്തം ജീവിതം തന്നെ ഈ പാവങ്ങൾക്കായി മാറ്റിവെച്ച അതിരുകളില്ലാത്ത കാരുണ്യത്തിന്റെ പര്യായമായ ആ വലിയ മനുഷ്യന്റെ സ്നേഹവും സമർപ്പണവുമാണ് ഇന്ന് കാണുന്ന ആശ്രയ സംഗീതം. അദ്ദേഹത്തിന്റെ കരുത്തുറ്റ കൈകളിലാണ്, ഹൃദയവിശാലതയിലാണ് ഈ മനുഷ്യരെല്ലാം എത്രത്തോളം സുരക്ഷിതരായി ഉറങ്ങുന്നത്. സ്വന്തം സുഖ സൗകര്യങ്ങൾക്കപ്പുറം ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് ആശ്രയ സംഗീതം നമ്മെ പഠിപ്പിക്കുന്നു. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: അനീതിക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ജനതയുടെ നെഞ്ചിലെ കനൽ ജ്വാലയാണ് സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വത്തിന്റെ കറുത്ത കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് ധീരതയുടെ വെളിച്ചത്തിലേക്ക് ഭാരതം ചുവടുവെച്ച ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ വിപ്ലവാഗ്നി പടർത്തിയ ആ ദിനം ഇന്ന് ഓഗസ്റ്റ് 8 ക്വിറ്റ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന്?
7: റേഡിയോ ഇല്ല,
6: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ FM 90 എത്തി. വേഗം റെഡി ആയിക്കോ,
7: ഇത് നമ്മള് പൊളിക്കും.
8: വീട്ടമ്മമാർക്കൊരു കൂട്ടുകാരി.
9: കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ FM 90
8: പെണ്ണരങ്ങ്.
9: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം
1: പെണ്ണിറങ്ങി ആരംഭിക്കുകയാണ്. നവമി കുടുംബശ്രീയോടൊപ്പമാണ്, പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ കുടുംബശ്രീയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, നമ്മൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഓരോ ആൾക്കാരെയും പരിചയപ്പെട്ട ഒരു കുടുംബശ്രീയാണ് കേട്ടോ. കാര്യം അത്രയേറെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പറയാനായിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകുമ്പോഴും അതേപോലെ എല്ലാവരും നല്ല ടൈം എടുത്ത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതാണ് വിശ്വാസം. നമുക്ക് നോക്കാം, ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ് പെണ്ണിറങ്ങിലേക്ക്.
2: ഇനി നമ്മൾ അവസാനത്തെ ആളെ പരിചയപ്പെടുകയാണ്. ഇവിടെ രണ്ട് കുഞ്ഞു മക്കളും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ടും വരുന്നുണ്ട് പരിചയപ്പെടാനായിട്ട്. യെസ്, അപ്പോ കുടുംബനാഥയാണ് ഈ വീട്ടില്. പേരെന്താണ്? ചേച്ചി, എങ്ങനെയുണ്ട് മൊത്തത്തില് അഭിപ്രായം കുടുംബശ്രീയൊക്കെ പറ്റി?
3: നല്ല അഭിപ്രായം.
2: ഈ വീട്ടിൽ ആരൊക്കെയുള്ള?
3: ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
2: അവരൊക്കെ എന്ത് ചെയ്യും?
3: പുറത്താണ്.
2: അവരിനിയിപ്പോ ലീവിന് വരാറുണ്ടോ? അടുത്ത
3: ഈ വർഷം വരത്തില്ല.
2: കുടുംബശ്രീയിൽ ഏറ്റവും കൂട്ടാരുമായിട്ടാ ചേച്ചി?
3: എല്ലാരും ചങ്ക.
2: ഈ ചങ്ക് എന്ന് പറഞ്ഞ വാക്ക് കൊച്ചുമോളി എന്ന് പഠിച്ചതാണോ?
3: ഇതാണ് ഏറ്റവും തൊട്ട് നെയ്ബർ. അതുകൊണ്ട്
2: വേറെ നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ചേച്ചി?
3: ബാങ്കിൽ നിന്ന് കുറച്ചുനാൾ വർക്ക് ചെയ്തത്.
2: ശേഷം കുടുംബമായിട്ട് എങ്ങനെ പോയി?
3: കുടുംബമായിട്ട്.
2: എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഈ കുടുംബശ്രീ ഇവിടെ ആണോ കൂടാ?
3: അങ്ങനെയല്ല, കുറച്ചു ദിവസമൊക്കെ ഇവിടെ കൂടും.
2: അപ്പൊ കുടുംബശ്രീയില് പൊതുവെ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ പ്രസിഡന്റോ സെക്രട്ടറിയോ ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആവാനുള്ള പ്ലാൻ ഉണ്ടോ?
3: ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു,
1: പിന്നെ
3: ഗൾഫിൽ പോവാൻ നേരത്ത് മാറി.
2: നിങ്ങൾ എല്ലാരും ഗൾഫുകാരാണോ?
3: മോന്റെ അടുത്ത് പോകാൻ നേരത്ത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ
2: പിന്നെ തിരിച്ചു വന്നു. ഇപ്പൊ അങ്ങനെ സന്തോഷത്തിലാണ്?
3: സന്തോഷത്തിലാണ്.
2: ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് പാട്ടും ഡാൻസും കലാപരിപാടികളൊക്കെ വരും, ആക്റ്റീവായിട്ട് ഇറങ്ങണം.
3: നല്ല സ്മാർട്ട് പിള്ളേരെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്.
2: റെഡിയാക്കിയിട്ടുണ്ട്. ഇറക്കിയിട്ടുള്ള സ്മാർട്ട് പിള്ളേരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. രണ്ടുപേരാണ്. പേരെന്താ?
4: നിവേദ്യ.
2: നിവേദ്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കരിക്കത്താണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
4: മാത്സ്.
2: എന്താ മാത്സ് ഇഷ്ടപ്പെടാൻ കാര്യം? ശരി, ഈ സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേരെന്താ?
4: ദീപ.
2: ദീപ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ദീപ മിസ്സിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം?
1: നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ
2: ആരാ? ദീപ മിസ്സോ? ദീപ മിസ് കാണാൻ സുന്ദരിയാണോ? ദീപ മിസ് അടിക്കാറുണ്ടോ? എന്തിനാ? കുരുത്തക്കേട് കാണിക്കുമ്പോഴാണോ? അതെ, ഹോംവർക്ക് ചെയ്യാത്തപ്പോഴാണോ? ശരി, അപ്പൊ പഠിച്ച് ആരാവണമെന്ന് ആഗ്രഹം? അഗ്രികൾച്ചർ ഓഫീസർ. അതിനൊരു വലിയ കൈയടി കൊടുക്കാൻ കേട്ടോ എല്ലാരും. കാര്യം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മറുപടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു അഗ്രികൾച്ചർ ഓഫീസർ ആവണമെന്ന്. അതിപ്പോ കുഞ്ഞു മനസ്സിൽ ചിലപ്പോൾ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ മാറാം, എന്നാൽ ആ കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു കാര്യം അഗ്രികൾച്ചർ ഓഫീസാണ്, കാരണം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം.
1: നവമി കുടുംബശ്രീയോടൊപ്പമുള്ള പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pirepadans Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Arunile nammude Odinavattam Pulse Speciality Clinicil ini mudal thingal budan sheni divasangalil vaikitte 6 mani mudal pediatrician Dr. Priya Molpiyude sevanam labhyamaanu. Oppam ella vyaazhaazhchayum vaikuneram 5 mani mudal ENT specialist Dr. Dinani Mohan S inde sevanavum undayirikkunnathaanu. Pulse Speciality Clinic Odinavattam.
2: Vilagodiittum palaye vilakku saathrangal labhichalo Meenno Junctionil Dia Tiles ullappol pinnenthina tension.
3: Tiles, granite, plumbing, electrical, paints and sanitary ware thodangi ella itemsum vilagodiittum palaye vilakku labhikkunnu.
2: Dia Training Company Meenno Junction.
3: Evarkkum Dia Training Company ude hrudayam niranja onaashamsakal.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: തിരികെ എത്താം നവമി കുടുംബശ്രീയോടൊപ്പം.
5: അടുത്തൊരു ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ, പേരെന്താ? ആവണി. ആവണി സ്കൂളിലാ പഠിക്കുന്നത്? ആവണിയാണോ ക്ലാസ് ലീഡർ? ഞാൻ ആവണി എന്റെ കൂടെ പറഞ്ഞില്ലല്ലോ, പക്ഷെ ഞാൻ ചോദിച്ചില്ലേ ക്ലാസ് ലീഡർ ആണോ? എന്തുകൊണ്ടാണ് ആവണി ക്ലാസ് ലീഡർ ആക്കി? അപ്പൊ കഴിഞ്ഞ വർഷം എന്തുകൊണ്ടാണ് ആവണി ക്ലാസ് ലീഡർ ആയേ? ഇലക്ഷനിലൂടെ. അപ്പൊ ഇലക്ഷനിൽ എല്ലാവരും ആവണിക്ക് വോട്ട് ചെയ്തു. എന്തുകൊണ്ടാ എല്ലാരും ആവണിക്ക് വോട്ട് ചെയ്തേ? എന്നിട്ട് മുട്ടായി മേടിച്ചു കൊടുത്തോ? ഈ മുട്ടായി മേടിച്ചു കൊടുക്കണമെന്ന് നല്ല സ്മാർട്ടായിട്ട് അവരെടുത്ത് പറഞ്ഞ് നൈസിന് അവരെയൊക്കെ ആവണിയുടെ കൂടെ നിർത്തിയതുകൊണ്ടല്ലേ. അപ്പൊ സ്മാർട്ടായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ആവണി ക്ലാസ് ലീഡർ ആയതല്ലേ. ഓക്കെ, ഇപ്പോഴും സ്മാർട്ടായിട്ട് പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആവണിയാണോ ക്ലാസ് ലീഡർ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോ ക്ലാസ് ലീഡർ എന്തായാലും ഒരു പാട്ട് പാടിയേ പറ്റൂ, ഒരപ്പീലും ഇല്ല. ഇതിപ്പോ എല്ലാവരും കേൾക്കും, കൂടെ പഠിക്കുന്നവർ കേൾക്കും, ടീച്ചർ തെരഞ്ഞെടുത്ത ടീച്ചർ കേൾക്കും, സ്കൂളിൽ എല്ലാവരും കേൾക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ലീഡർ സ്ഥാനം പോകാനുള്ള സാധ്യതയുണ്ട്. പാട്ട് പാടിയില്ലെങ്കിൽ രണ്ടുപേരും പാടിയേ പറ്റൂ. പാടി
6: ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം കൂട്ടുന്ന താര്, ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലയ്ക്കണ താര്.
5: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരി, എല്ലാരെയും പരിചയപ്പെട്ടില്ലേ ഞാൻ? യെസ്, അങ്ങനെ എല്ലാരെയും പരിചയപ്പെട്ടിരിക്കുകയാണ്. നവമി കുടുംബശ്രീയിൽ പരിചയപ്പെട്ട് വന്നപ്പോ തന്നെ നല്ലൊരു ടൈം അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ അടുത്ത നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകുന്നു. നവമി കുടുംബശ്രീയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അനീതിക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ജനതയുടെ നെഞ്ചിലെ കനൽ ജ്വാലയാണ് സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വത്തിന്റെ കറുത്ത കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് ധീരതയുടെ വെളിച്ചത്തിലേക്ക് ഭാരതം ചുവടുവെച്ച ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ വിപ്ലവാജ്ഞ പടർത്തിയ ആ ദിനം ഇന്ന് ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
2: 10 varshikathire nerevil kottarakara dhanya medical surgical and laboratory august 1 mudal september 30 vare ella marunnukalkkum surgical upakaranangalkkum lab parishodhanangalkkum vamban vilakkurava dhanya medical and surgicals chandamukka kottarakara
3: cheta ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: നവമി കുടുംബശ്രീയോടൊപ്പം.
4: എന്റെ പേര് അഞ്ജു എസ് ശ്രീധർ, ഞാൻ നവമി കുടുംബശ്രീയുടെ പ്രസിഡന്റാണ്. 2019 നവമി കുടുംബശ്രീ തുടങ്ങുന്നത്. അത് നമ്മള് എല്ലാവരും അവരവരുടെ വീട്ടില് അവരവരുടെ കാര്യങ്ങളായിട്ട് പൊക്കൊണ്ടിരുന്ന സമയത്ത് ഈ നമ്മുടെ പരിസരത്തുള്ള കുറച്ചുപേരെ കൂട്ടി ഒരു കുടുംബശ്രീ കൂടാം, അത് മുന്നോട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കും എല്ലാം ഒരു സഹായമാവും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള രമ്യ ചേച്ചിയും പിന്നെ ലിസിയാൻറ്റിയും കൂടെയാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. പിന്നെ അങ്ങനെ നമ്മള് തീരുമാനിച്ചു, നമ്മള് പുതിയ കുടുംബശ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ കുടുംബശ്രീ തുടങ്ങിയതിന് ശേഷം ഒരു 2 പ്രാവശ്യം ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ലിങ്കേജ് ലോൺ എടുത്തിട്ടുണ്ട്. അത് നമ്മ എല്ലാവർക്കും പല ആവശ്യങ്ങൾക്കും ഉപകരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ആവശ്യങ്ങൾക്കും എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആ ഒരു സമയത്ത് ഭയങ്കര സഹായമായിരുന്നു. പിന്നെ കുടുംബശ്രീയുടെ ലേബലിലാണ് അശ്വതി ഫുഡ് പ്രോഡക്റ്റിന്റെ സംരംഭം തുടങ്ങിയത്. പിന്നെ അതുപോലെ നമ്മുടെ കുടുംബശ്രീയിൽ തന്നെ ആരുടെ വീട്ടിൽ എന്താവശ്യം വന്നാലും ഓരോ റൗണ്ട് നമ്മൾ പൈസ പിരിച്ചിട്ട് അവരുടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ പങ്ക് എന്നുള്ള രീതിക്ക് കുടുംബശ്രീയുടെ പങ്കായിട്ട് നമ്മൾ പൈസയോ അല്ലെ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെയോ കൊടുക്കാറുണ്ട്.
5: ഇത്രയും പേരുകൂടെ കുടുംബശ്രീ കൂടിയത് എല്ലാവരും സ്നേഹമായിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് എല്ലാ വീടുകളിലും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എങ്കിൽ തന്നെ ഈ കുടുംബശ്രീ കൂടിയതുകൊണ്ട് എല്ലാവരെയും അറിയാനും ഓരോരുത്തരുടെ ആവശ്യങ്ങളൊക്കെയും നമുക്ക് കേൾക്കാനും ഒക്കെയും ഒരു കാര്യം നമുക്ക് കിട്ടി. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴും എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ട് ലോണായിട്ട് ലിങ്കേജ് ലോണായാലും മറ്റേ ലോണായാലും എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു സഹായമാണ്. പിന്നെ എല്ലാവരും നല്ല പാവ പിടിച്ച പിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ് എല്ലാവരും. ഒരു വഴക്കും അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും സെക്രട്ടറിയും പ്രസിഡന്റും പറയുന്നത് എല്ലാ അംഗങ്ങളും കേൾക്കും. ഇതുവരെ ഒരു പ്രശ്നത്തിന്റേതായ ഒന്നും കാണുന്നില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല.
3: നവമി കുടുംബശ്രീയോടൊപ്പമുള്ള പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ.
6: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444717171.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

0: തിരികെ എത്താം നവമി കുടുംബശ്രീയോടൊപ്പം.
1: നമ്മൾ എല്ലാരെയും പരിചയപ്പെട്ടു കഴിഞ്ഞല്ലേ, ഇനി നമ്മൾ അടുത്ത ഒരു സെഗ്മെന്റ് ആണ്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാരെയും പേര് ഇവിടെ ലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മള്. അതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നമ്മളെ കുഞ്ഞ് മക്കളൊക്കെ അതിൽ നിന്ന് ഒരു പേരെടുക്കും. ആ പേര് വരുന്ന ആള് ഞാൻ എന്ത് ചോദിച്ചാലും മലയാളത്തിൽ മാത്രം മറുപടി പറയണം. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ആവും. അതാണ് ആദ്യത്തെ ടാസ്ക്. ഇനി ആ ടാസ്ക് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടാസ്ക്, ഞാൻ കുറച്ച് ലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ ടോപ്പിക്കുകൾ കാണും. ഇപ്പൊ മഴ, ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഒരു സ്റ്റോറി പറയണം. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്തും പറയാം. മഴയെ പറ്റി എന്തെല്ലാം ഓർമ്മകൾ നമുക്കുണ്ട്, എന്തെല്ലാം മെമ്മറി ഉണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് സജഷൻ കൊടുക്കുന്നത്. ഇതിൽ ഏത് വേണം? മലയാളത്തിൽ പറയുന്ന മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ആയിട്ടുള്ള ഞാൻ മലയാളി സെഗ്മെന്റിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് കേട്ടോ. ഞാൻ മലയാളി സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ അങ്ങോട്ട് തരികയാണ്. ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനെ പറ്റി സംസാരിക്കാം, വീടിനെ പറ്റിയും അമ്മായിയമ്മയെ പറ്റിയും മക്കളെ പറ്റിയും ഭർത്താവിനെ പറ്റി ഒക്കെ സംസാരിക്കാം. ഇനി അതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചും പറയാം. പക്ഷെ എന്ത് തന്നെ എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചാലും അത് മലയാളത്തിൽ മാത്രം. ഇനി ഞാൻ എന്ത് അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാലും അതും മലയാളത്തിൽ മാത്രമേ സംസാരിക്കാനായിട്ട് പാടുള്ളൂ. ഇംഗ്ലീഷ് എപ്പോ വരുന്നോ അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ നേരം മലയാളത്തിൽ മാത്രം ആരായിരിക്കും സംസാരിച്ച് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ലോട്ട് തയ്യാറാക്കിയിൽ നിന്ന് ലോട്ട് എടുത്തു. അപ്പോൾ ഒരു പേരാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തിയാണ് ഈ പരിപാടിയിൽ ആദ്യം പങ്കെടുക്കാനായിട്ട് പോകുന്നത്. രണ്ടക്ഷരമുള്ള പേരാണ്, പേര് ആര്യ എന്നാണ്. അതാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ മടി കാണിച്ചിരിക്കുന്നതും സംസാരിക്കാൻ പാടുള്ളതും ആരാണ്? നമ്മുടെ സെക്രട്ടറി തന്നെയാണ്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: 10-ാം വാർഷികത്തിന്റെ നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Arangile, Nammude Odinavattam Pulse Speciality Clinicil, Ini Mudal, Thingal Budhan, Shani Divasangalil, Vaikittu 6 Mani Mudal, Pediatrician Dr. Priya Molpiyude Sevanam Labhyamaanu. Oppam Ella Vyazhazhchayum Vaikunneram 5 Mani Mudal, ENT Specialist Dr. Dinani Mohan S-inte Sevanavum Undayirikkunnathaanu. Pulse Speciality Clinic, Odinavattam.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
3: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: ഭവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മേന്നൂർ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
0: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: ട്രേഡിംഗ് കമ്പനി, മേന്നൂർ ജംഗ്ഷൻ.
0: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ക്രിക്കറ്റാം നവമി കുടുംബശ്രീയോടൊപ്പം
3: അപ്പൊ മൈക്ക് മേടിച്ച് എല്ലാവർക്കും കൈമാറി കൊണ്ടിരുന്ന അവസാനം വന്ന ആര്യ. ആര്യ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി, എന്തിനെ പറ്റിയാ പറയാൻ പോണേ?
4: വീടാണ്
3: കേട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, വീടാണ്. അപ്പൊ വീട്ടിനെ പറ്റി നമുക്ക് ആർക്കും അറിയാത്ത പല കാര്യങ്ങളും പറയാൻ പോവുകയാണ്. എന്തായാലും സമയം ദേ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ എന്ത് അങ്ങോട്ട് ചോദിച്ചാലും മലയാളത്തിൽ മാത്രം കേട്ടോ. ശരി, ദേ ടൈം സ്റ്റാർട്ട് നൗ.
5: റെഡി. എന്റെ വീട് ഇടയത്താണ്. ഇടയത്ത് എന്റെ വീട്ടില് ഞാനും എന്റെ കൊച്ചുങ്ങളും അമ്മയും അച്ഛനും പിന്നെ അനിയത്തിയുണ്ട്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. വേറെയാ ഒരാ മോനുണ്ട്. പിന്നെ വീടിനെ പറ്റി പറയാൻ, കുഞ്ഞു കുടുംബമാണ്, കുഞ്ഞു വീടാണ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങള് 6-ലും 4-ലുമാണ് പഠിക്കുന്നത്. പേര് ശിവലക്ഷ്മി, ശിവഗൗരി. അച്ഛന് മേശിരി പണിയാണ്. അമ്മ അവിടെ അടുത്ത് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ വീട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. ഫുള്ള് നല്ല കാടാണ്.
3: അതെ, ഒരു തവണ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോ മറന്നേനെ. 3 തവണ വീട് ഫുള്ള് ഫുള്ള് പറഞ്ഞു. ചേച്ചി 1 മിനിറ്റാണ് സംസാരിച്ചിട്ടുള്ളത്. 1 മിനിറ്റും 1 സെക്കൻഡും. എന്നാലും ഒരു വലിയ കൈഡി കൊടുക്കാം. നന്നായിട്ട് സംസാരിച്ചു. പ്രകൃതി രമണീയതയുള്ള വീടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫുള്ള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞാണ് ഔട്ടായത്. അപ്പൊ അടുത്തെടുത്തോ, അടുത്ത ലോട്ട് എടുക്കുകയാണ്. അമ്മിണി. അമ്മിണി ചേച്ചി, അമ്മിണി ചേച്ചി എന്തുവാ പറയാൻ പോണേ? വീട്ടിനെ പറ്റി പറ, വീട്ടുകാരെ പറ്റി പറ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ വീട്ടില് ഭർത്താവ് മരിച്ചുപോയി. പണ്ട് കല്യാണം കഴിച്ച ആ ഒരു ദിവസമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ചുമ്മാ കള്ളം പറയല്ലേ. ശരി, കല്യാണ ദിവസം ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫാമിലിയെ പറ്റി പറയാ. അതിലെല്ലാരും വേണം കേട്ടോ, മക്കള്, ഭർത്താവ്, എല്ലാരും വേണം കേട്ടോ. സമയം നമ്മൾ ആരംഭിക്കുകയാണ്. പറഞ്ഞു.
6: റെഡി.
7: ഒന്നും പറയാനില്ല. എന്റെ മോളും ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭർത്താവ് മരിച്ചു. ഞങ്ങളിപ്പോ ഇവിടെ താമസിക്കുന്നു. പുതിയ വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത്. മറ്റേ ഞങ്ങൾ അക്കരയായിരുന്നു. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന കുഴപ്പമൊന്നും ഇല്ല. മോളെ കെട്ടിച്ചാണ് ഞങ്ങളെ മൂത്ത മോള് വീട്ടിലുണ്ട്.
3: മോള് ലീവിന് വരാറുണ്ടോ?
7: ഇല്ല, മോള് ലീവിന് വരും. ഞങ്ങള്
3: വീട്ടിൽ 20 സെക്കൻഡ്, 20 സെക്കൻഡേ സംസാരിച്ചോളൂ. ഞാനായിട്ട് പറയിപ്പിച്ചതാണ്, എന്നാൽ 20 സെക്കൻഡ് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, കുഴപ്പമില്ല. അപ്പൊ അടുത്ത വ്യക്തിയെ നമുക്ക് നോക്കാം. ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: കടമഴയിൽ കമലദളം, നടന്നാൽ പുലരി മഴ.

0: You are listening to Ashray FM 90, Nadinuppam.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
8: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
9: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് August 16 വരെ മാത്രം.
10: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഇനാത്. ശിൽപ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കൊല്ലം ബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
5: ബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നവമി കുടുംബശ്രീയോടൊപ്പമാണുള്ളത്. നമ്മുടെ ഞാൻ മലയാളി എന്ന സെഗ്മെന്റിൽ തുടരുകയാണ് കേട്ടോ. ഇനിയിപ്പോ അടുത്ത ആൾക്കുള്ള അവസരമാണ് വരുന്നത്.
7: രമ്യ, അങ്ങനെ കറക്റ്റ് ആളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചേച്ചി, എന്താ ടോപ്പിക്? എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ ആയാലോ, ഭർത്താവ്, ഭർത്താവിനെ പറ്റി പറയും. ഇത് ഭർത്താവിനെ കേൾപ്പിക്കണം നിങ്ങൾ എല്ലാവരോട് ചേർന്നിട്ട് കേട്ടാ. ശരി, അപ്പോ രമ്യ ചേച്ചി സമയം ആരംഭിച്ചിരിക്കുന്നു. ഭർത്താവിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് പോവാണ്. അപ്പൊ സമയം ആരംഭിക്കുകയാണേ. രമ്യ ചേച്ചി ഇതാ ഭർത്താവിനെ പറ്റി പറയാൻ പോകുന്നു. ഈ കുടുംബശ്രീയിൽ എല്ലാവരും അറിയാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു, മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. സമയം എന്തേ ആരംഭിച്ചിരിക്കുന്നു.
8: എന്റെ ഭർത്താവിന്റെ പേര് മധു. പിന്നെ കൃഷിയാ ജോലി. നല്ല സ്വഭാവ കുഴപ്പമൊന്നുമില്ല, നന്നായി പോകുന്നു. എല്ലാവരും സ്നേഹമാണ്. ഇതൊക്കെ ഉള്ളോ ഇതിന് ചോദിക്കും, ഞാൻ പറയാം.
7: ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നത്?
8: കൃഷിയാ. കൃഷി
7: കൃഷിയാണ്. എന്തൊക്കെയാ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്?
8: ചീനിയുണ്ട്, വാഴയുണ്ട്, മഞ്ഞളുണ്ട്.
7: ഇപ്പൊ വിളവെടുക്കാറായോ?
8: ഇല്ല.
7: വേറെ വീട്ടിൽ കുഞ്ഞുങ്ങള്?
8: കുഞ്ഞുങ്ങള് 2 പേരുണ്ട്.
7: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
8: ഒരാള് 11,
7: വെട്ടിക്കാല സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഈ ഭർത്താവ് കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുവന്ന മാർക്കറ്റിൽ കൊടുക്കാറ്?
8: അടുത്തുള്ള കടകളിൽ.
7: അപ്പൊ തന്നെ അതിന് പേയ്മെന്റും കാര്യങ്ങളെല്ലാം കിട്ടും. കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
8: വിത്തൊക്കെ കിട്ടും.
7: ആ വിത്തെല്ലാം കൃഷിയില് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
8: ഒരുപാട് സഹായിക്കാറുണ്ട്.
7: ശരിക്കും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കാർഷിക കുടുംബമാണല്ലോ, അപ്പൊ ശരിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താ?
8: ചീനി.
7: ചീനിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം കിച്ചണിൽ ഹെൽപ്പ്
8: ചെയ്യാറുണ്ട്.
7: ചീനിയോടൊപ്പം മീൻകറിയാണ്. മീൻകറി മാത്രം മതി. നിങ്ങൾ ഗ്യാസിലാണോ പൊതുവെ വിറകെടുപ്പാണോ?
8: വിറകെടുപ്പ്.
7: അപ്പൊ ചേച്ചി നല്ല മാതൃകയായിട്ടുള്ള ഒരു എന്താണ്, ഒരു വൈഫാണ്. ഒരു ആള് 11ാം ക്ലാസ്സിലാണ്, +1-ന്. മറ്റേ ആൾ പിള്ളേരൊക്കെ നന്നായിട്ട്
8: പഠിക്കാറുണ്ട്.
7: ഇവർക്കുള്ള ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്?
8: അടുത്തൊരു വീട്ടിൽ
7: പോകുന്നു. അവിടെ എങ്ങനെയാ ഫീസ് ഇപ്പോ?
8: 500 രൂപ.
7: നല്ല ഹാപ്പി ആയിട്ട് പോണ ഫാമിലി. കൃഷി ഡെവലപ്പ് ചെയ്യാനുള്ള എന്താ പ്ലാൻ? അടുത്ത നെക്സ്റ്റ് പ്ലാൻ?
8: പന്നിയെ കൊല്ലുക.
7: പന്നിയെ കൊന്നു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് പ്രശ്നമല്ലേ?
8: അതറിയത്തില്ല. പന്നിയാണ് ഇപ്പൊ ശല്യം.
7: പന്നി എന്തൊക്കെ എങ്ങനെയൊക്കെ ശല്യം ചെയ്യുന്നത്?
8: ചീനിയൊക്കെ നശിപ്പിക്കും.
7: അതിന് മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ഫെൻസിംഗ് ചെയ്തു.
8: അതൊന്നും പറ്റത്തില്ല.
9: പാവം, അവൻ വിജൃംഭിച്ചു.
7: എന്താ
8: സാഹചര്യമില്ല, വഴി സൗകര്യം കുറവാണ്.
7: ടാറിട്ട റോഡാണോ?
8: അല്ല, ചെറിയ വരമ്പ.
7: ഇപ്പൊ വണ്ടിയിൽ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണേ?
8: നടന്നുകൊണ്ട്, കുറച്ച് നടന്നു കൊണ്ടിട്ട് വണ്ടിക്ക് കയറ്റി കൊണ്ടു.
7: ടൂ വീലറിനകത്താണോ?
8: അല്ല, 4 വീലുള്ള.
7: പക്ഷേ ഒരു വലിയ കൈയടി കൊടുക്കുക. 2.5 മിനിറ്റ് സംസാരിച്ചു കേട്ടോ. 2.5 മിനിറ്റ് സംസാരിച്ചു. നമുക്ക് അടുത്ത ആൾ ആരാണെന്നുള്ളത് നോക്കാം. ഒരു ചെറിയ ബ്രേക്ക് കൂടി വരുന്നു. സ്റ്റേ ട്യൂൺ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 10 varshikathinu nenavil Kottarakara Dhanya Medical Surgical and Laboratory. August 1 mudal September 30 vare ella marunnukalkkum surgical upakaranangalkkum laabha parishodhanangalkkum vamban vilakkurav. Dhanya Medical and Surgicals, Chandamukku, Kottarakara.
3: Cheta, ee onathinu veettil furniture o athu Malaysian trip o?
4: Ee paranju rendu orumichayalo.
3: Orumichayittano.
5: Bimus Furniture Ultimate Onam Phase, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
7: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
5: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ. ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ആരും തന്നെ തെറ്റിച്ചില്ല. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിചയപ്പെട്ട എല്ലാവരെയും പരിചയപ്പെട്ട ഒരു കുടുംബശ്രീയാണ് നവമി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെന്റ് ആയിട്ടുള്ള ഞാൻ മലയാളിയിലേക്ക് പോയപ്പോഴും എല്ലാവരും നല്ല സമയമെടുത്ത് സംസാരിച്ചു. വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് സംസാരിക്കാനൊക്കെ ഒരു മടി കാണിച്ചത്. അത് അവര് പലപ്പോഴും അതിനകത്ത് ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വരും, ഈ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടാവും എന്നൊക്കെ പേടിച്ചിട്ടാവാം കേട്ടോ. എന്തായാലും അത്രയേറെ കഥകളാണ് ഓരോരുത്തരും പറഞ്ഞത് കേട്ടോ. കൂടുതൽ ആൾക്കാരും കുടുംബമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഫാമിലിയാണ് എല്ലാവരും എടുത്ത, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഫാമിലിയെ പറ്റി പറയുമ്പോൾ ഒരു വാക്കിലോ രണ്ടു വാക്കിലോ ഒന്നും ഒതുക്കല്ല ചെയ്തത്, എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു. അതിൽ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കള്ളമുണ്ട് കേട്ടോന്ന്. എന്തായാലും ആ കള്ളം പറഞ്ഞതായിക്കോട്ടെ, സത്യം പറഞ്ഞതായിക്കോട്ടെ, എത്ര രസകരമായിട്ടാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, കള്ളം പറഞ്ഞ ആൾക്കാരുടെയൊക്കെ വീഡിയോ ഇവിടെ മറ്റു ചിലരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും നമുക്കൊരു ബന്ധമില്ല. അതൊക്കെ വളരെ രസകരമായിട്ട് ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. ഇവര് തങ്ങളിൽ വലിയ കണക്ഷൻ ഉണ്ട്, വലിയ കോമഡി ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ എപ്പോഴും കളിയാക്കാറുണ്ടല്ലോ പരസ്പരമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതുപോലെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം ട്രോളുന്ന ആൾക്കാരാണ് കേട്ടോ. അതാണ് ഈ കുടുംബശ്രീയിൽ ഏറ്റവും രസകരമായിട്ട് നമ്മുടെ പെണ്ണരങ്ങ് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഘടകം എന്ന് പറയുന്നത്. എന്തായാലും നവമി കുടുംബശ്രീയോടൊപ്പം ഉള്ള ദിവസങ്ങൾ ഇനിയും കടന്നു വരും. അതുവരെ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: പ്രിയ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ സ്കൂൾ ബസ് എന്ന മനോഹരമായ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാബ് ബോർഡിൽ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്.
1: ഇന്നലെ എനിക്കന്ന് ചാർക്കോൾ പെൻസിലിന്റെ,
2: പക്ഷെ അത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നതല്ലേ.
1: താങ്ക് യു, ബട്ട് ഐ വുഡ് വെരി മച്ച് അപ്രീഷിയേറ്റ് ഇറ്റ് ഇഫ് യു ആക്സെപ്റ്റ് ദിസ്.
3: എന്താ,
2: ഇന്നലെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റിന്റെ പൈസയാ?
3: ഒരു മിനിറ്റ്.
0: AVI പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ AVI അനുപ നിർമ്മിച്ച ഈ സിനിമയിൽ മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, അപർണ ഗോപിനാഥ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ഇവരെ കൂടാതെ ഈ സിനിമയുടെ ജീവനാടിയെ മാറിയത് ആകാശ് മുരളീധരൻ, ആഞ്ചലിന റോഷൻ എന്നീ രണ്ട് മിടുക്കരായ ബാലതാരങ്ങളാണ്. വളരെ ലളിതമായ പ്രമേയമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അമിതമായ കാർക്കശ്യം കാണിക്കുന്ന അച്ഛനെ ഭയന്ന് രണ്ട് കുട്ടികൾ വീടുവിട്ടിറങ്ങുന്നതും പിന്നീട് അവർ ചെന്നുപെടുന്ന അപ്രതീക്ഷിതമായ അപകടങ്ങളും അവരെ കണ്ടെത്താനുള്ള പോലീസിന്റെയും കുടുംബത്തിന്റെയും ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം.
4: ഇവര് പറഞ്ഞിട്ടാ പൗലോസ് ഇത് കൊണ്ടുവന്നേ, അല്ലാതെ ഹി വിൽ നെവർ ഡു സച്ച് എ തിങ്. എന്റെ ക്ലാസ്സിൽ ആരും ഇത് ചെയ്യില്ല.
5: ഞങ്ങളൊരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ.
4: ഡ്രാമയോ? വാട്ട് യു മീൻ? ആരോട് പെർമിഷൻ ചോദിച്ചിട്ട്?
5: ആർട്സ് ഡേ എല്ലാ ടീച്ചർമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, ആസ് എ സർപ്രൈസ്.
6: അന്നെല്ലാരോടും പെർമിഷൻ ചോദിച്ചിട്ട് പെർഫോം ചെയ്യാനായിരുന്നു പ്ലാൻ.
4: ഏത് ഡ്രാമ?
5: അവഞ്ചേഴ്സ്.
4: അതിന് എന്തിനായി ഹെൽമെറ്റ് ഒക്കെ?
5: ഹൽക്കട്ടിങ്ങനെ ഇവനാ, ഇവനൊക്കെ ഉണ്ടാക്കും പേടി വന്നാത്തോണ്ട് ഹെൽമെറ്റ് ഒപ്പിക്കാന്നാ വിചാരിച്ചത്.
0: തിയേറ്റർ ശ്രദ്ധയപ്പോൾ കുടുംബ പ്രേക്ഷകർ ഇരിക്കൈ നീട്ടിയാണ് ഈ സിനിമയെ സ്വീകരിച്ചത്. ഇന്നത്തെ കാലത്തെ അണുകുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് വളരെ ശക്തമായ ഒരു സന്ദേശം നൽകിയത് കൊണ്ട് തന്നെ കാണികളുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു.

0: പാടി ഗജപട് പിലമർന്ന്
1: ആശ്രയ നാടിനൊപ്പം നാട്ടർക്കൊപ്പം
2: Pere Pardon's Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Arinille Sarathi Bajajil on aghosham thudangi kazhinju Bajajinte mikacha modelukalaya Platina mudal Dominar vareulla ella modelukalum electric modelaya Chetak CNG modelaya Freedomum mikacha offerukalodeyum finance schemeukalodeyum swandhamaka Bajaj two wheelerukalkku 3000 rupaya special offerukalum oru purchasinum oru paisa sammanangalum electric modelaya Chetakine 2000 rupaya initial പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ
4: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും സ്റ്റൈൽ മാറും കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ സന്തോഷം ഇരട്ടിയാക്കൂ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: Bordi.
1: ഇനി സ്കൂൾ ബസ് എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. സിനിമ തുടങ്ങുന്നത് ജോസഫ് എന്ന കർക്കശക്കാരനായ അച്ഛനിൽ നിന്നാണ്. ജയസൂര്യയാണ് ജോസഫ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഭാര്യ അപർണയ്ക്കും മക്കളായ അജോയ്ക്കും അഞ്ജുവിനൊപ്പം നഗരത്തിലെ ഒരു ഫ്ളാറ്റിലാണ് ജോസഫ് താമസിക്കുന്നത്. തന്റെ മക്കൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു അച്ഛനാണ് ജോസഫ്.
2: നീ എവിടെ പോയതാ?
3: ചേട്ടനോട്
2: ജനറേറ്ററിന്റെ
3: കാര്യം പറയാൻ.

0: വെന്റിലേഷൻ മാറ്റിക്കഴിഞ്ഞാ ഇറ്റ്സ് ഓവർ.
1: അങ്ങനെ പറ്റിയ പോലീസ് വരില്ലേ?
0: ഷുവറായിട്ടും വരും. അതിനും അവന്റെ ഫാദർ ഗാങ്ങും വരും ഇവനെ പിടിക്കാൻ. അവര് ഫാമിലി ആയിട്ട് ക്രിമിനൽസാ. എന്റെ ചേട്ടൻ പറഞ്ഞുണ്ട് ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടേ ഉള്ളൂ, പണ്ടൊരിക്കും അവരെ അങ്കിളിനെ ഉപദ്രവിച്ച ആളുടെ ഫിംഗേഴ്സ് അവർ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. അതും എല്ലാരും നോക്കി നിൽക്കുമ്പോ നാളെ എന്റെ പാരന്റ്സ് വരുമ്പോ അവരോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് സൂക്ഷിച്ചോളെ.
2: അവരൊപ്പം അനിയത്തിയായ അഞ്ജുവും കൂടുന്നു. നഗരത്തിലെ തിരക്കുകളിലൂടെ അലഞ്ഞുകയറിയുന്ന ഈ പിഞ്ചുകുട്ടികൾ അവസാനം ചെന്നെത്തുന്നത് ഭയാനകമായ ഒരു കാട്ടിലേക്കാണ്. നേരം ഇരുട്ടുമ്പോഴാണ് കുട്ടികളെ കാണാനില്ലെന്ന സത്യം മാതാപിതാക്കൾ അറിയുന്നത്. അവർ പോലീസിൽ വിവരം അറിയിക്കുന്നു. ഇവിടെയാണ് ചാക്കോച്ചനെ അവതരിപ്പിക്കുന്ന SI ഗോപകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കടന്നുവരവ്. തുടർന്ന് ആ രാത്രി മുഴുവൻ നീളുന്ന ഉദ്വേഗജനകമായ തെരച്ചിലാണ് സിനിമ കാണിച്ചു തരുന്നത്.
3: അതാണോ
4: ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞത്? എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലേ?
3: ഇല്ല.
4: മോള് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ.
3: ഇല്ല.
4: ഇത് ചേട്ടൻ വരച്ചാണോ? ഈ ഡ്രോയിങ് നേരത്തെ ചെയ്തതാണോ അതോ സ്കൂളിലെ ആ ഇൻസിഡന്റിന് ശേഷം വരച്ചതാണോ?
2: കാടിനുള്ളിൽ വന്യമൃഗങ്ങളെയും ഇരുട്ടിനെയും ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഏതൊരു പ്രേക്ഷകന്റെയും കണ്ടു നനയ്ക്കും. അവസാനം വളരെ സാഹസികമായി SI ഗോപകുമാറും സംഘവും കുട്ടികളെ ജീവനോടെ കണ്ടെത്തുന്നു. മാതാപിതാക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളാകണമെന്ന വലിയൊരു പാഠം നൽകിയാണ് സംവിധായകൻ ഈ

0: കോപം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2nd Battalion പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ.
1: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, VTOD, പാൽചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10 മുതൽ 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ശക്തമായ മഴയിൽ അടിമാലി ടൌണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുമ്പായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മ്യൂസിക് മഫാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Blackboard. സ്കൂൾ ബസ് എന്ന സിനിമയുടെ വലിയൊരു പ്രത്യേകത ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനവും അണിയറ പ്രവർത്തനങ്ങളുടെ മികവും തന്നെയാണ്. അച്ഛനായി അഭിനയിച്ച ജയസൂര്യ തന്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു വേഷമാണ് ഇതിൽ കൈകാര്യം ചെയ്തത്. കുട്ടികളോട് ദേഷ്യപ്പെടുന്ന ജോസഫിന്റെ മുഖം കാണികൾക്കും ഭയം ജനിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ എസ് ഐ ഗോപകുമാറായി എത്തിയ ചാക്കോശൻ വളരെ പക്വതയുള്ള ഒരു പോലീസ് ഓഫീസറെ മനോഹരമാക്കി.
1: അവനൊരു സങ്കടമായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ആര് കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിൽക്കുമായിരുന്നു. കുട്ടികൂഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല.
2: പക്ഷെ അവൻ വന്നില്ലല്ലോ ജോ, നമ്മൾ രണ്ടാളുടെ അടുത്തും വന്നില്ലല്ലോ. അങ്ങനെ വന്നാൽ സാരമില്ലെന്ന് നമ്മൾ പറയുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു.
0: എന്നാൽ ഇവരെല്ലാം കടത്തിവെട്ടി കാണികളുടെ കൈയടി മുഴുവൻ നേടിയത് ആകാശ്, ഏഞ്ചലിന എന്ന ബാലതാരങ്ങളാണ്. യാതൊരുവിധ ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ ഭയവും സങ്കടവും നിഷ്കളങ്കതയും അവർ സ്ക്രീനിൽ പകർന്നാടി. സാങ്കേതിക മികവിന്റെ കാര്യത്തിലും സിനിമ ഒട്ടും പിന്നിലായിരുന്നില്ല. ത്രീ ഇഡിയറ്റ്സ്, പി കെ തുടങ്ങിയ ബോളിവുഡ് ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച സി കെ മുരളീധരൻ ആദ്യമായി മലയാളത്തിലെത്തിയ സിനിമയാണിത്. കാടിന്റെ വന്യതയും നഗരത്തിന്റെ തിരക്കും അദ്ദേഹം തന്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത രീതി പ്രശംസനീയമാണ്.
3: എന്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നു ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരണമെന്നുള്ളത്. ആനിമൽസ് ആയിട്ട് ഫ്രണ്ട്സായി, റിവറില് വെള്ളം കുടിച്ച്, മരത്തിലുള്ള ഫ്രൂട്ട്സും കഴിച്ച് ഞാനിതൊക്കെ വരച്ചിട്ടുണ്ട്. നന്നായി. സ്കൂളിൽ ആ പ്രോബ്ലം ഉണ്ടായത് അപ്പമ്മയും വിളിച്ചുണ്ടരാ മാം പറഞ്ഞത്. ഞാൻ ഓടിപ്പോന്നത്
1: അതങ്ങനെയാ. കാട്ടിലേക്ക് വരണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിട്ടുണ്ടെങ്കിൽ കാട് നമ്മളിവിടെ എത്തിച്ചിരിക്കും.
0: ഗോപി സുന്ദറാണ് സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം ഓരോ സീനിലെയും ഉദ്വേഗവും സങ്കടവും ഇരട്ടിയാക്കാൻ സഹായിച്ചു. ചുരുക്കത്തിൽ വെറുമൊരു എന്റർടൈൻമെന്റ് എന്നതിലുപരി ഓരോ മാതാപിതാക്കളും നിർബന്ധമായി കണ്ടിരിക്കേണ്ട, സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ച് വിലയിരുത്തേണ്ട ഒരു പാഠപുസ്തകം കൂടിയാണ് സ്കൂൾ ബസ് എന്ന ഈ സിനിമ.
1: കാടിനൊരു രഹസ്യമുണ്ട്. കാട്ടിൽ പോയവര് തിരിച്ചു വന്നിട്ടില്ല, ഉൾക്കാട്ടിൽ പോയവര് മരിച്ചിട്ടുമില്ല. അവർക്കവിടെ നമുക്കറിയാത്ത കാവൽക്കാരുണ്ട്.

അപ്പൊ ഏതായാലും ക്ലാബോർഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: good evening and welcome to a brand new episode of Music Mappas. With me, RJ Elikuti.
1: Music Mappas.
0: Yes. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാറ്റർഡേ ഈവനിങ്ങിൽ കുറെ അടിപൊളി പുതുപുത്തൻ പാട്ടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പാട്ടുകളെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട്. യെസ്, ഇതൊക്കെ ഒരു രസല്ലേ എന്നല്ലേ. അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പുതുപുത്തൻ ലേറ്റസ്റ്റ് ട്രെൻഡിങ് സോങ്സ് ആണ് ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡിലൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ എന്തായാലും ആദ്യം തന്നെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ഒരു വെറൈറ്റി പാട്ടാണ്. ആൻഡ് ദാറ്റ് സോങ് ഈസ് ഫ്രം ദി മൂവി പ്ലൂട്ടോ. ഈ പാട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലെയൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൈം ഉണ്ടായിരുന്നു, ജോണി ജോണി എസ് പപ്പ എന്നുള്ളത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കേൾക്കുന്ന വീഡിയോസ്, അതായത് ഈ കൊക്കോമെലൻ പോലെയുള്ള യൂട്യൂബ് ചാനൽസിൽ വരുന്ന കുട്ടികളുടെ റൈംസ് ഉള്ള വീഡിയോസിൽ, ഇതിനൊരു ചെറിയൊരു അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോണി ജോണി എസ് പപ്പായ്ക്ക് പകരം ജോണി ജോണി എസ് അപ്പ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതേ പേരിൽ വന്നിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമ കൂടിയുണ്ട്. എന്തിനാണ് ഞാൻ ഈ പഴയ കഥകളെല്ലാം ഇങ്ങനെ പറയുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന മൂവിയില് ഈ ഒരു പാട്ടിന്റെ വേറൊരു രീതിയിലുള്ള വേർഷൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിച്ച് മീൻസ് ഇതേ പാട്ട് കേൾക്കാൻ പോവാന്നല്ല, ഈ പാട്ടിന്റെ ടൈറ്റിലിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. യെസ്, പ്ലൂട്ടോയിലെ ഏറ്റവും പുതുപുത്തൻ പാട്ട് ഈസ് ടൈറ്റിൽഡ് ആസ് സോംബി സോംബി യെസ് പപ്പ. You had me right. Sombi Sombi S Papa ennaana Neeraj Madhav, Altaf Saleem, Aju Varghis, Arsha Baiju ennivarellam chernu abhinayichirikkunna Pluto enna movieile paattine peru nalgiyirikkunnathu. This movie is directed by Adityan Chandrasekhar and ee oru cinemaykku vendittulla music is composed, produced, arranged by Arcado. Namukkariyam ippozhthe latest trending music composers illulla oraalaanu nammude Arcado alle. Oru paadu beautiful aayirulla paattukal namukku thannittulla aalu koodiyaana. So adilekku കൂടിയാണ് നമ്മുടെ പ്ലൂട്ടോയിലെ സോംബി സോംബി യെസ് പപ്പ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. ആൻഡ് അതിന് പിന്നിൽ ഈ പാട്ടിൽ പ്രവർത്തിച്ചിരിക്കുന്നത് റിഷ്ദാൻ അബ്ദുൾ റഷീദ് ആണ്. സോ നിങ്ങളൊരു ഇൻഡസ്റ്റല റൈഡിന് റെഡി ആണെങ്കിൽ വിത്ത് അക്കി ആൻഡ് പ്ലൂട്ടോ ഹിയർ ഈസ് ദ സോങ് അപ്പ. ആ പാട്ട് കേൾക്കുന്നതിന് മുൻപ് ഈ പാട്ട് പാടിയത് ആരാണെന്ന് കൂടി നമ്മൾ അറിയേണ്ടത്. സോങ് ഈസ് സങ് ബൈ ബെന്നി ദയാൽ ആൻഡ് ലിറിക്സ് ഇസ് സ്പെന്റ് ബൈ ദി വൺ ആൻഡ് ഓൺലി നീരജ് മാധവ് ആൻഡ് സുഹൈൽ കോയ. ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടാണ്. സോ എന്തായാലും ഈ ഒരു ടൈം കളർ ആക്കാനായിട്ട് ലെറ്റ്സ് ലിസൺ ടു ദ സോംബി സോംബി യെസ് പപ്പ ഫ്രം ദ മൂവി പ്ലൂട്ടോ ഓൺലി ഓൺ മ്യൂസിക് മപ്പാസ്. യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: കോസ്റ്റ്യൂം പാർട്ടി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: Music Mampas.
1: Yes, we are back at Music Mappas with me, RJ. Ili Kutti. Angane Pluto Cinemayile Zombie Zombie S Papa ennu parayunna paattu kettu kazhiyumbozhettekkum enikkoru beautiful aayittulla mattoru paattine pattiyaanu ṭo parayanaayittullathu. And this song is from the movie Belle and the Boy. Ee adutha kaalathu ellavarudeyum idayile valiya charchayayittu maariyittundayirunna oru cinemayayirunnu Belle and the Boy ennallathu. Veliya veliya directorsum movie industry il work cheyyunna aalukalum okke oru paadu appreciations nalkiyittundayirunna oru cinemayanu Belle and the Boy. And nammal പ്രേക്ഷകരായിട്ട് ഈ ഒരു സിനിമയെ കണ്ടപ്പോഴും ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ്. ഒരു ഇടക്കാലത്തിന് ശേഷം മലയാള സിനിമയില് നമ്മൾ ഇമോഷണലി ഒക്കെ ഒന്ന് ഹോണ്ട് ചെയ്യുന്ന, കണ്ടു കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ആ ഒരു മൂവിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ലൂപ്പിൽ കിടന്നു പോകുന്ന, അതുപോലെ തന്നെ ആ സിനിമയിലെ ഓരോരോ ഇൻസിഡൻസും ആലോചിച്ച് ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലേ, ഇത് അങ്ങനെയാണ് എന്ന് നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു ബാലൻ ദി ബോയ്. ആൻഡ് ആസ് വി ഓൾ നോ, ചിദംബരമായിരുന്നു ഈ ഒരു ബ്യൂട്ടിഫുൾ സിനിമയുടെ ബാക്കില് ഉണ്ടായിരുന്ന മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് വെങ്കട് കെ നാരായണനും ശൈലജ ദേസായി ഫെന്നും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് റിട്ടൺ ബൈ ജിത്തു മാധവൻ. അതായിരുന്നു ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജിത്തു മാധവനും ചിദംബരവും ചേർന്ന ഒരു സിനിമ, ആൻഡ് ആ സിനിമയായിരുന്നു ബാലൻ ദി ബോയ്. ആ സിനിമയിലെ മകനെ മകനെ എന്നുള്ള പാട്ടാണ് നമ്മൾ ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. This is a heartfelt song that beautifully captures emotion, warmth, connection ennokke namukku parayanayittu pattum. And this song is composed by Shankha Tribe and Neha Nair. Anwar Ali aanu ee oru paattu venditulla lyrics pen cheyittullathu. And the song is sung by Neha Nair and Libin Nobi. So ee oru cinemaye pole thanne ee cinemayile paattukalum valare beautiful aayittulla paattukalaanu. And exactly nammude ellavarudeyum hrudayathinte ullilekku tholachu keriyittundayirunnathu Belle and the Boy-ile Thakkol ennu parayunna paattaanu. Pakshe adu koodathe ഈ സിനിമയിലെ മറ്റു പാട്ടുകളും നമ്മൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, നമുക്കൊരു കാംനെസ് നമ്മുടെ മൈൻഡിനൊക്കെ തരുന്ന കുറച്ച് പാട്ടാണ്. സോ അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് ബാലൻ ദി ബോയിലെ മകനെ മകനെ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് എങ്ങോട്ടും പോകണ്ട, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇതുപോലെ കുറച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ ഇനിയും വരാനായിട്ടുണ്ട്, കേൾപ്പിച്ചു തരാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനു ടെൻഷൻ?
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
0: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
1: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
1: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

You are listening to Music Mappas with me, RJ Elikutti. നമുക്കറിയാം മ്യൂസിക് മപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുപുത്തൻ റിലീസ് ചിത്രങ്ങളിലെ പുതുപുത്തൻ പാട്ടുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത്. സോ ദാറ്റ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള മഹാരാജ ഹോസ്റ്റലിലെ ധാരേ ധാത്രേ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ? യെസ്, അങ്ങനെ ഒരു വെറൈറ്റി പാട്ട് തന്നെയാണ് ധാരേ ധാത്രേ എന്നുള്ളത്.

അനില രാജീവാണായിരുന്നു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ഹരിതാ ഹരിബാബു ആണായിരുന്നു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ അശ്വിൻ റാം. ആൻഡ് ഈ പാട്ടിലെ കുറച്ച് കോറസ് പോർഷൻ ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആവണി മൽഹാർ, അജ്മൽ, ഫാത്തിമ പർവീൻ, നീതു ഷാ എന്നിവർ ചേർന്നുകൊണ്ടാണ് ആ ഒരു കോറസ് പോർഷൻ പാടിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പാട്ടിന് കുറച്ച് സൂത്തിങ് ഫീല് നൽകുന്ന ഒരു ഫ്ലൂട്ട് പോർഷൻ നമുക്ക് ഈ ഒരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ് പോർഷൻ ഇസ് ഡൺ ബൈ കണ്ണൻ പരമേശ്വരൻ. സോ ഈ ഒരു മൂവിയെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ചാരു വാക്കൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. ചാരു ചിത്ര പ്രൊഡക്ഷൻസ്, മധുപിത പ്രൊഡക്ഷൻസ്, മൺസൂൺ ടെയിൽസ് എന്നിവരുടെ ബാനറിലാണ് ഈ ഒരു മൂവി റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് മഹാരാജ ഹോസ്റ്റലിലെ ധാരെ ധാത്ര എന്ന ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മൊബാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ഓഫ് ഓഗസ്റ്റ് 2026 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതില് നമ്മൾ പറയാൻ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ സൂര്യ സാറിന്റെ ഏറ്റവും പുതുപുത്തൻ സിനിമ ആയിട്ടുള്ള വിശ്വനാഥൻ ആൻഡ് സൺസ്. മമിതാ ബൈജുവും സൂര്യ സാറും ലീഡ് റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് കേട്ടോ വിശ്വനാഥൻ ആൻഡ് സൺ. ഇറ്റ്സ് എ തമിഴ് തെലുങ്കു ഫിലിം. ഇവർ രണ്ടുപേരുടെയും കൂടെ തന്നെ രാധിക ശരത് കുമാർ, റവീന താണ്ടോൺ എന്നിവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഈ ഒരു മൂവിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വെങ്കി അദ്ലൂരി ഡയറക്ട് ചെയ്ത്, സൂര്യദേവര നാഗവംശി, സായി സൗജന്യ എന്നിവർ ചേർന്നുകൊണ്ട് സിതാര എന്റർടൈൻമെന്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോർ സിനിമാസ് എന്നീ ബാനറുകളിൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്ന സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സോ ഈ ഒരു മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ആണ് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പ.

ജിവി പ്രകാശ് കുമാർ സാറാണ് കേട്ടോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ നിമിഷ് രവിയാണ് ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫർ. സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു മൂവിയിലെ ദ വൺ റൂൾ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഓൺ മ്യൂസിക് മപ്പാസ്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് മൂവി ഈസ് ഗോണ ബി എ ബിഗസ്റ്റ് ഫാമിലി എന്റർടൈനർ ഓഫ് 2026. അപ്പൊ എന്തായാലും നമുക്ക് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയിലെ ദി വൺ റൂൾ എന്ന പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

പുതു പുത്തൻ പാട്ടുകളുമായിട്ട് യു ആർ ലിസണിംഗ് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. അങ്ങനെ കുറച്ച് പുതുപുത്തൻ മലയാളം സിനിമകളിലെ കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഞാൻ കേൾപ്പിക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് പാട്ടാണ് കേട്ടോ, ഫ്രം ദ മൂവി GDN.

0: കുമ്മി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ആർ മാധവൻ, സത്യരാജ്, ജയറാം, പ്രിയമണി, ദുഷ്ര വിജയൻ, വിനയ് റായ് എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ജി ഡി എൻ. സോ ഒരു വൈബ്രന്റ് ഫോക്ക് സെലിബ്രേഷൻ റൂട്ടഡ് പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ലിസൺ ടു ദിസ് സോങ് കൊങ്ക് കുമ്മി. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് സോങ് ബ്രിങ്സ് ടുഗെദർ ഒതന്റിക് വോക്കൽസ്, എനർജറ്റിക് റിതംസ്, ആൻഡ് ഓൾസോ നമ്മുടെ ഗോവിന്ദ് വസന്തയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷനും നമുക്ക് ഈ ഒരു പാട്ടിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള ജെ ഡി നായിഡുവിന്റെ കൾച്ചറും ലെഗസിയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പാട്ട് കൂടിയാണ് ജി ഡി എന്നിലെ കൊങ്ക് കുമ്മി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ബൈ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ഗോവിന്ദ് വസന്തയാണ്. കവിങ്കർ സാരഥിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. വി എം മഹാലിംഗവും മീനാക്ഷി ഇളയരാജയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ആൻഡ് വി നോ ദാറ്റ് മഹാലിംഗം സാർ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക എനർജി, ഒരു പ്രത്യേക ഫീൽ, ആൻഡ് ആ പാട്ടിന് കൊടുക്കാനായിട്ടുള്ള ട്രൂ ഇമോഷൻസ് അദ്ദേഹത്തിന്റെ വോക്കൽസിലൂടെ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ മെയിൽ കോറസ് പോർഷനും ഫീമെയിൽ കോറസ് പോർഷനും പാടിയിട്ടുള്ളത് വിക്രം പ്രീതി, അരവിന്ദ് ഏർണസ്റ്റ്, ഗോവിന്ദ് പ്രസാദ്, ആകാശ്, അതുപോലെ തന്നെ ചാരു, ഡി ബി, ലിൻസി, സുഷ്മിത, പത്മജ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള പെർക്കഷൻസ് ഇസ് ഡൺ ബൈ ശ്രുതി രാജ്. സോ അങ്ങനെ ഒരുപാട് രസകരമായിട്ട് നമുക്കിരുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന പാട്ട് തന്നെയാണ് ജെ ഡി എന്നിലെ കൊങ്ക് കുമ്മി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോക്ക് സെലിബ്രേഷൻ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. സോ ദാറ്റ് നമുക്ക് ആ ഒരു വൈബ്രന്റ്, ആ ഒരു എനർജി ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നതാണ്. ദിസ് മൂവി ഇസ് ഡയറക്റ്റഡ് ബൈ കൃഷ്ണകുമാർ രാമകുമാർ, വർഗീസ് മൂലൻ, വിജയ് മൂലൻ, സരിത മാധവൻ, ആർ മാധവൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മുപ്പാസിലൂടെ ഒന്നിയോനാശ്രയ എഫ് എം 99.9.
1: ഇന്ത ഊരുല വാണ്ടിട വന്നവങ്ക സെന്ത് ഇരുപ്പതും ഉണ്മ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.

0: വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപാസ് വിത്ത് മീ ആർ ഷേ ഏലിക്കുട്ടി. റാം ഇൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി മ്യൂസിക് മപാസിലൂടെ സെപ്പ് സേല എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്.
1: മ്യൂസിക് മപാസ്.

വി എം മഹാലിംഗം സാർ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. നേരത്തെ നമ്മൾ വി എം മഹാലിംഗം സാർ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് തന്നെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വോക്കൽ ഒരു പ്രത്യേകതയുള്ള ഒരു വോക്കൽ തന്നെയാണ്. ആ ഒരു ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ വോക്കൽസുള്ള ആ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും. ഉമാദേവിയാണ് ഈ ഒരു പാട്ട് പെന്നി ചെയ്തിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ അങ്കിത് മേനോൻ. രാമചന്ദ്ര കണ്ണൻ ഡിറക്ട് ചെയ്ത്, മല്ലിക് ഹർജുൻ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് റാം ഇൻ ലീല എന്നുള്ളത്. സോ എന്തായാലും ഒരുപാട് ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. സോ ലെറ്റ്സ് ലിസൺ ടു സെപ്പ് സേല ഫ്രം ദി മൂവി റാം ഇൻ ലീല ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 99.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: 10th anniversary നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, പട്ടാരക്കര.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: അങ്ങനെ പാട്ടിനെ പറ്റി പറഞ്ഞും പറഞ്ഞും പുതിയ പാട്ടുകൾ കേട്ടും കേട്ടും നമ്മുടെ മ്യൂസിക് മപ്പാസ് ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. സോ എന്തായാലും വെറുതെ ഒരു ടാറ്റ ബൈ ബൈ പറയാതെ നമുക്കൊരു പാട്ട് കേട്ടുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ എലിക്കുട്ടി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ഛോട്ടാ ബച്ച എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. ഛോട്ടാ ബച്ച 2.0 ഫ്രം ദി മൂവി ഓ മൈ ഡോഗ്.
1: മ്യൂസിക് മപ്പ.

ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 90s ഇൻസ്പയർഡ് റിമിക്സ് ആണ്. ആ ഒരു നൊസ്റ്റാൾജിക് വൈബ്സും ഫ്രഷ് മോഡേൺ ട്വിസ്റ്റും ഒക്കെ ഒന്ന് കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഛോട്ടാ ബച്ച 2.0 എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ഇതിലെ പവർഫുൾ വോക്കൽസ് ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദിത്യ നാരായണൻ, DMC, ആൻഡ് ഇതിനകത്ത് ഇലക്ട്രിഫൈയിങ് മ്യൂസിക് ഇസ് ഡൺ ബൈ ജാവേദ് മോഷിൻ ആൻഡ് ലിറിക്സ് ഇസ് പെൻറ്റ് ബൈ മോഷിൻ DMC. സോ ദിസ് ഇസ് എ പെപ്പി ട്രാക്ക് ആൻഡ് ഇറ്റ്സ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് റെസ്ട്രോ നൊസ്റ്റാൾജിയ ആൻഡ് കണ്ടംപററി ബീറ്റ്സ്. സോ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദിൽ ഷേഖ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഇത്. ഫെദർ ഫീറ്റ് എന്റർടൈൻമെന്റ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സോങ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ബാബുലാൽ ബയോസ്കോപ്പ്, തിങ്കിങ് ഹാറ്റ്സ് എന്റർടൈൻമെന്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പങ്കജ് തൃപ്തി, പവൻ മൽഹോത്ര, മാഹി റായ്, രാജേഷ് കുമാർ, ഗീത അഗർവാൾ, വിജയ് മിശ്ര, ശ്രീധർ ദുബൈ എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. സോ എന്തായാലും നമുക്ക് ഓ മൈ ഡോഗിലെ ഛോട്ടാ ബച്ച 2.0 എന്ന പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മൊപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജയലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ എത്രയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താലേ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകിടം മറിക്കുന്ന ചില തീരുമാനങ്ങൾ ജീവിതം നമ്മൾക്കായി കരുതി വെച്ചിട്ടുണ്ടാവും. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ചിലർ ഇന്ന് വെറും ഓർമ്മകൾ മാത്രമായി മാറുന്നു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പലതും നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്നു. സത്യത്തിൽ എങ്ങോട്ടാണ് ഈ യാത്രയെന്ന് പലപ്പോഴും നമുക്ക് തന്നെ വലിയ നിശ്ചയമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നു, രാത്രിയാവുമ്പോൾ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നു. ഇതിനിടയിൽ നമ്മൾ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, തളർന്നു പോകുന്നുണ്ട്. പുറമേ ചിരിക്കുന്ന പലരുടെയും ഉള്ളിൽ ആരോടും പറയാനാവാത്ത വലിയ സങ്കടങ്ങളുടെ ഒരു കടൽ തന്നെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്താ ഈ ജീവിതം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രണയം എന്നത് സിനിമകളിലോ നോവലുകളിലോ കാണുന്നത് പോലെ അത്ര സിമ്പിളായ ഒന്നല്ല. പരസ്പരം ജീവനാണ് എന്ന്

രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമുണ്ടായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുന്ന എത്രയോ പ്രണയങ്ങളുണ്ട് നമുക്ക് ചുറ്റും. സമയം, സാഹചര്യം, കുടുംബം എന്നിങ്ങനെ പ്രണയത്തിന് മുന്നിൽ വില്ലന്മാരായി വരുന്ന കാര്യങ്ങൾ നിരവധിയാണ്. ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് ഒരിക്കലും സ്വന്തമാകില്ലെന്നറിഞ്ഞിട്ടും ചിലരെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതും ഈ കോംപ്ലിക്കേറ്റഡ് ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലത്ത് നമ്മളോട് എല്ലാം പറഞ്ഞിരുന്ന, മണിക്കൂറുകളോളം നമ്മളോട് സംസാരിച്ചിരുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും. നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സത്യം ചെയ്തവർ. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ബന്ധങ്ങളിൽ എവിടെയോ ഒരു വലിയ വിടവ് വീഴുന്നു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു ഹായ് അയക്കാൻ എന്തോ ഒരു മടി നമ്മളെ പിന്നോട്ട് വലിക്കും. അവർക്ക് തിരക്കാണെങ്കിലോ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾക്ക് തിരക്കാണെന്ന് അവരും വിചാരിക്കും. ആരും മനഃപൂർവ്വം അകലുന്നതല്ല. ജീവിതം അതിൻ്റെ തിരക്കുകളിലേക്ക് അവരെ വലിച്ചുകൊണ്ട് പോകുന്നതാണ്. എങ്കിലും ആ പഴയ കൂട്ടുകാരെ ഓർക്കുമ്പോൾ നെഞ്ചിൽ ഒരു ചെറിയ വിങ്ങൽ വരാറില്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കുട്ടിക്കാലത്ത് നമ്മളിൽ പലർക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകും. പാട്ടുകാരനാകണം, യാത്രകൾ ചെയ്യണം, ആഗ്രഹിച്ച ജോലി നേടണം എന്നൊക്കെ. പക്ഷേ വളർന്ന് വലുതാവുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിമ്പടം പുതപ്പിക്കും. ജീവിക്കാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മളിൽ പലരും. ബോസിൻ്റെ വഴക്ക് കേൾക്കുമ്പോഴും ഉള്ളിലെ സങ്കടം കടിച്ചിറക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച മുഖത്തോടെ അഭിനയിക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മൾ എന്താകാൻ ആഗ്രഹിച്ചുവോ അതിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതം. ഈ യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള ദൂരമാണ് പലപ്പോഴും നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴാണ് ജീവിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.

0: നിശാഗന്ധി,
1: ദ ക്യൂ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പിടിച്ചു വെക്കുമ്പോഴാണ് പലപ്പോഴും വേദനകൾ കൂടുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ, കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ, ഇതൊക്കെ നമ്മൾ മുറുകെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ശരിക്കും ഇതൊക്കെ വിട്ടുകളയാൻ പഠിക്കുന്നിടത്താണ് ജീവിതം കുറച്ചുകൂടി ലളിതമാകുന്നത്. നടന്നതെല്ലാം നല്ലതിന്, ഇനി നടക്കാനിരിക്കുന്നതും നല്ലതിന് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സ്വന്തം പോരായ്മകളെയും തെറ്റുകളെയും അംഗീകരിക്കുക, എല്ലാത്തിലുപരി സ്വയം ക്ഷമിക്കുക. എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന വാശി ഉപേക്ഷിക്കുമ്പോൾ തന്നെ പാതി കോംപ്ലിക്കേഷൻസും ഇല്ലാതാവും. യാഥാർത്ഥ്യങ്ങളെ അതർഹിക്കുന്ന രീതിയിൽ അംഗീകരിക്കുക എന്നതാണ് സമാധാനത്തിലേക്കുള്ള ഒരേ ഒരു വഴി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വലിയ വലിയ പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും ഇടയിലും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വളരെ ചെറിയ ചില കാര്യങ്ങളാണ്. രാവിലെ ഉണരുമ്പോൾ പുറത്തു പെയ്യുന്ന മഴ, ഏറെക്കാലത്തിന് ശേഷം പഴയൊരു സുഹൃത്തിൻ്റെ കോൾ, വീട്ടിലെ അമ്മയുടെ ഭക്ഷണത്തിൻ്റെ രുചി, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന സമാധാനം. ജീവിതം കുറച്ച് കോംപ്ലിക്കേറ്റഡായി എന്ന് തോന്നുമ്പോൾ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും സന്തോഷവും സങ്കടവും ഒത്തുചേരലും വേർപിരിയലൊക്കെ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈഫിന് ഇത്രയും സൗന്ദര്യമുള്ളത്. പ്രശ്നങ്ങളില്ലാത്ത, കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു ജീവിതം വളരെ ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് വരുന്നതെന്തും വരട്ടെ, നമുക്കത് ഫേസ് ചെയ്യാമെന്ന ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. സങ്കടങ്ങൾ വരുമ്പോൾ കരയുക, സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കുക. ഈ കോംപ്ലിക്കേറ്റഡ് ലൈഫ് വല്ലാതെ മനോഹരമാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ നാളത്തെ ജീവിതത്തെ കാത്തിരിക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിൽ അവയിലുണരും.